सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

are listening to Radio Sinnoh 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിസ ഒക്കെ എടുത്ത് ഗൾഫ് ഒക്കെ കൂടെ. പെങ്ങളെ ഭർത്താവ് എവിടെയാണല്ലോ? പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം, ആര് കേൾക്കല്ലേ?
2: It's me, Rish, RISHH. This is for Malayalis, I mean Gulf Malayalis. Yeah.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും തിങ്കളായി വാ, തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും തിങ്ക

0: 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഹായ്, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്.
1: ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ആ യാത്രകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് പ്രേക്ഷകർക്ക് പകർന്നു നൽകുക, അതും ഒരു കഥയുടെ രൂപത്തിൽ. കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്രാ വ്ലോഗർമാരിൽ പുത്തൻ ശൈലിയുടെ ഉടമയായി തീർന്ന പി ടി മുഹമ്മദ്, അദ്ദേഹമാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മോടൊപ്പം വളരെ സ്പെഷ്യലായി എത്തിയിട്ടുള്ള അതിഥി. ഇനി കഥ പറയുന്നു, നമുക്ക് കേൾക്കാം. സ്വാഗതം റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക്. സെന്റെ ബയോയിൽ നമുക്ക് കാണാൻ പറ്റും, നടന്ന് നടന്നാണ് വഴികൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വരികൾ കൊടുത്തത്?
2: ഞാൻ കുറെ മുമ്പ് തന്നെ എഴുതിയതാണ്, നടന്നു നടന്നാണ് വഴികൾ ഉണ്ടാകുന്നത്. സത്യത്തില് എനിക്കും അങ്ങനെ വഴികൾ രൂപപ്പെട്ടതാണ്. എനിക്ക് ഞാൻ അങ്ങനെ ഒരു യാത്രികനാകണം എന്ന് ആഗ്രഹിച്ച് അല്ല, എന്റെ അപ്രതീക്ഷിതമായ ഒരു യാത്ര എത്തിച്ചേരുകയും ആ യാത്ര മുടങ്ങിപ്പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എനിക്ക് യാത്രികനാകണമെന്ന് ആഗ്രഹം വരികയും അങ്ങനെ ഞാൻ വെട്ടിത്തെളിച്ച വഴികളാണ്
1: ഇപ്പൊ
2: കാണുന്നത്. ഒരു 3 വർഷം യാത്രകൾ മാത്രമായിരുന്നു, ഒട്ടും വീഡിയോകൾ എടുത്തിട്ടില്ല, കഥകൾ പറഞ്ഞിട്ടില്ല.
1: അപ്പൊ ജസ്റ്റ് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിച്ച് പോവാൻ മാത്രമാണ്
2: ചെയ്തത്. വൈറലായിട്ടുള്ള ബൺ മസ്ക, ഞാൻ കഥകൾ പറയുന്നതിന് മുമ്പ് തന്നെ അഹമ്മദാബാദിൽ നിന്ന് ഒരിടത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് നാട്ടിലെത്തിയപ്പോ വൈഫ് ഉണ്ടാക്കി തന്നപ്പോഴാണ് എവിടെയോ ഈ രുചി കേട്ട് മറന്നിട്ടുണ്ടല്ലോ, എന്റെ നാവിലിപ്പോ ആ രുചിയുണ്ട്, പേരൊന്നും ഓർമ്മയില്ല. അഹമ്മദാബാദിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ ഞാൻ നടക്കുക മാത്രമാണ് ചെയ്തത്.
1: നടന്നു തന്നെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ? അതിനുശേഷം എപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോസിലേക്കൊക്കെ കടക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്?
2: 3 വർഷം കഴിഞ്ഞപ്പോ എന്റെ വീഡിയോകളിൽ ചിലപ്പോഴൊക്കെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ എന്നെ സ്റ്റോറി മെല്ലെ ഇടാറുണ്ട്. അപ്പൊ എന്റെ സ്റ്റോറി കാണുന്ന നജീബ് റഹ്മാൻ കെ പി, അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്, ഒരു ഈ വാഹനങ്ങളുടെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു ബ്ലോഗറാണ്. അദ്ദേഹം ഒരിക്കൽ എന്റെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ അവൻ എന്നോട് പറഞ്ഞു, ഇത് വലിയ കൗതുകമുള്ള കാഴ്ചകളാണ്, ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത്.
1: ആ ചെയ്തു തുടങ്ങിയതിനകത്തും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നല്ല ഉച്ചാരണം, നല്ല വാക്കുകള്, നല്ല സംസാര രീതി, ഒരാൾക്ക് കാണുന്ന ഒരാൾക്കെല്ലാം മനസ്സിലാവും ഇയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഇൻട്രോയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്തു തുടങ്ങിയത്, അതോ ഒരു ഫ്ലോയിൽ പറഞ്ഞു തുടങ്ങി അങ്ങനെ പോയതാണോ? പ്ലാൻഡ് ആണോ?
2: ഡിഫറൻറ് ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു സകല എല്ലാം ചേർത്ത് അങ്ങനെ പറയുന്നത് ആളുകൾക്ക് ഒരു തീരെ ടൈമില്ല, വളരെ പെട്ടെന്ന് തീരുന്ന വീഡിയോകളായിരിക്കണം. അപ്പൊ അതിന് സ്ക്രിപ്റ്റ് എഴുതി വളരെ ചുരുക്കി പറയാൻ കഴിയണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത്. 3 സ്ഥലങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടും, അതിനിടയിലുള്ള ഭാഗങ്ങള് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയത്.
1: അതിൽ തന്നെ ഉൾഗ്രാമങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്, കാരണം ഗ്രാമങ്ങളുടെ ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണം, അവരുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ ഇത്രയും അടുത്ത് കാണുവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഉൾഗ്രാമങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് പോകാം എന്ന് വിചാരിച്ചത്?
2: ഉൾഗ്രാമങ്ങളിലാണ് ഇപ്പോഴും നഷ്ടപ്പെടാതെ കുറെ പാരമ്പര്യങ്ങളും സംസ്കാരം
1: നിലനിൽക്കുന്നത്.
2: നമ്മുടെ നാട്ടില് ഈ വെണ്ണം കടഞ്ഞെടുക്കുന്ന രീതി എനിക്ക് തോന്നുന്നത് മ്യൂസിയങ്ങളിലേക്ക്
1: മാറ്റിയിട്ടുണ്ട്.
2: പക്ഷേ ഇപ്പോഴും അത് ഉത്തരേന്ത്യയിലെ ഇത്തരം ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതിങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ആ വെണ്ണയുടെ ഈ എന്താണ് അതിന് പറയാ, വെണ്ണയുടെ കോല്,
1: അതിന്
2: 2 കയറുകൾ ബന്ധിച്ച് ഈ കയറുകൾ അങ്ങോട്ടും
1: ഇങ്ങോട്ടും കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്.
2: എന്റെ ഓർമ്മയിൽ എന്റെ വല്യമ്മൊക്കെ ചെയ്തത് ഞാൻ ഇങ്ങനെ
1: കണ്ടിട്ടുണ്ട്.
2: പക്ഷെ ഇപ്പോഴൊന്നും ഇവിടെയില്ല. ഇപ്പൊ അതിന് നമ്മള് മിക്സിയിൽ എങ്ങനെ വെണ്ണ എന്ന വീഡിയോകൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പലയിടത്തും ഇപ്പൊ വീട്ടിൽ തന്നെ ഒരു മൂലയിൽ ഇത് കൃത്യമായിട്ട് വെക്കാനും അതിനൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ഇവര് സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗ്രാമങ്ങളിൽ കുറെ സംസ്കാരങ്ങളും രസകരമായ കാഴ്ചകളും എവിടെയോ നമ്മൾ കണ്ടുമറന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള കാരണം. പിന്നെ ഒന്ന്, ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ഒരു വെൽക്കമിങ് ഭയങ്കര മര്യാദ, അതാണ് നമ്മൾ വീണ്ടും വീണ്ടും
1: അവിടേക്ക് തന്നെ എത്തിക്കുന്നത് അല്ലേ? അതിൽ തന്നെ ഈ പല നിർമ്മാണങ്ങളെ കാണിക്കാറുണ്ട് അല്ലെ, ഓരോ നിർമ്മിതികള്, ഇതൊക്കെ എങ്ങനെ അന്വേഷിച്ചു പോകുന്നതാണോ ആളുകൾ നമ്മൾക്ക് അരികിലേക്ക് എത്തിക്കുക, അതോ ഇങ്ങനെ ഓരോ ഗ്രാമത്തിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണോ അത്തരം വീഡിയോസിലേക്ക് അത്തരത്തിലുള്ള കോണ്ടന്റുകളിലേക്കൊക്കെ വരുന്നത്?
2: നമ്മള് നിരന്തരം അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എന്താണ്
1: ഒരു ഗ്രാമത്തിലുള്ളത്.
2: അങ്ങനെ നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് അവസാനം നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം അങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടതുകൊണ്ട് എന്നെ ഞാൻ ഇപ്പോഴും പകർത്തിയിട്ടില്ലാത്ത കുറേ വീഡിയോകള്
1: ഇനിയും കിടക്കുകയാണ്,
2: കണ്ടു തീർത്തതുണ്ട്. പിന്നെ അന്വേഷിച്ചു പോകുമ്പോ കുറേ കാഴ്ചകൾ എനിക്ക് കിട്ടും.
1: ഇതുപോലെ ഗ്രാമങ്ങളിൽ കണ്ട കൗതുകങ്ങൾ എന്തൊക്കെയാണ്?
2: കൗതുകങ്ങള് ഒട്ടുമിക്കതും നമ്മൾ ആദിത്യം, നമ്മളൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോ നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു നമ്മൾ ആദിത്യ മര്യാദയുടെ ഒരു സ്റ്റൈല്, അതുപോലെ അവരുടെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കുറെ രസകരമായ കാഴ്ചകള്, ഞാനിപ്പോ അവരുടെ നമ്മുടെ നാട്ടിൽ തൊട്ടിൽ കെട്ടുന്ന ഒരു രീതിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അത് ശരിക്കും ഗ്രാമങ്ങളിലുള്ളത് ഈ കട്ടിലിന്റെ 2 കാലുകൾ തമ്മിൽ പിന്നെ ഒരു പിന്നെ സാരിയൊക്കെ ചുറ്റിയിട്ട് അതിലിങ്ങനെ കുട്ടിയെ കിടത്തിയിട്ടാണ് എന്ത് ചെയ്യാം,
1: തൊട്ടിലാക്കിയിരിക്കുന്നത്.
2: അപ്പോ നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പോ നമ്മുടെ കാലുകൊണ്ട് ഇങ്ങനെ അങ്ങനെയുള്ള കാഴ്ചയുണ്ട്. ഒരു അങ്ങനെ ഒരു രസകരമായ കുറെ കാഴ്ചകൾ ഇപ്പോഴും ഗ്രാമങ്ങളിലുണ്ട്. അതുപോലെ നേരെ പുല്ല് അല്ലെങ്കിൽ വൈക്കോലിട്ട് കൊടുക്കുകയല്ല ചെയ്യുക ഈ എരുമകൾക്കൊന്നും, പകരം അവര് കൊണ്ടുവന്ന് പുല്ല് കൊണ്ടുവന്ന് അത് വളരെ ചെറിയ രീതിയിൽ അത് കഷ്ണിച്ച് അതിനൊരു മെഷീനൊക്കെ ഉണ്ട്, കൈകൾ കൊണ്ട് ഇങ്ങനെ അത് കഷ്ണിച്ച് അതിലേക്ക് ഗോതമ്പും പിന്നെ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്ത്
1: ഒരു ഭക്ഷണം പോലെ തന്നെയല്ലേ.
2: ശരിക്കും നമ്മള് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ചിലപ്പോ അതിനേക്കാളും മികച്ച രീതിയിൽ ഈ എരുമകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. രാവിലെ അതിരാവിലെ പുലർച്ചെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പാല് എടുക്കുന്നതും, അതോടൊപ്പം ഈ എരുമകൾക്ക് കൊതുക് വല കെട്ടി കൊടുക്കുന്നതും രസകരമായ
1: കാഴ്ചകളല്ലാതെ
2: അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ, ഒട്ടനേകം കാഴ്ചകളുണ്ട്.
1: കുറേ ഉൽപ്പന്നങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ടല്ലോ, ചില
2: വിളകള് ബാജ്ര.
1: ഓക്കെ, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ കൗതുകം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ബാജ്ര തന്നെയാണ് ഒരു കൗതുകം ഉണ്ടായിട്ട് തോന്നിയത്. ഇപ്പോ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാല് അതിശൈത്യവും കഠിന ചൂടും രണ്ടും നേരിടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥക്കനുസരിച്ച ഭക്ഷണശീലമുണ്ട്. എല്ലാ സമയത്തും എല്ലാ ഭക്ഷണങ്ങളും കിട്ടൂല. തണുപ്പ് സമയത്താണ് ഈ ബാജ്ര റൊട്ടിയൊക്കെ കിട്ടുക. ബാജ്ര റൊട്ടിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ചെറിയ ഒരു കയ്പൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടെ കഴിക്കണം, നമ്മള് രീതി പോലെ ചുട്ടുവെച്ച് കുറെ സമയം
1: കഴിക്കാൻ.
2: അപ്പൊ ഈ ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ചൂട് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാലാവസ്ഥപരമായ ഭക്ഷണശീലം ഇവർക്കുള്ള ഉള്ളതുകൊണ്ട്, അതുപോലെ ഈ തണുപ്പ് കാലത്താണ് കോഴിമുട്ട അതുപോലെ നിലക്കടല ഒക്കെ ഉത്തരേന്ത്യയിലെ ടൗണുകളിലും ഗ്രാമങ്ങളിലൊക്കെ തെരുവുകളിൽ
1: വിൽക്കുന്ന
2: കോഴിമുട്ട ഒക്കെ സുലഭമായിട്ട് കിട്ടും. പക്ഷെ ചൂടുകാലമായാലും ഇതൊന്നും എവിടെയും കിട്ടില്ല,
1: കാരണം
2: സീസണൽ ഫുഡ് ആളുകളാണ്. അപ്പോ അങ്ങനെയുള്ള കുറെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്.
1: ഒപ്പം സാർ പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഇൻട്രോ ഒക്കെ ഒന്ന് പറഞ്ഞൊരു ചെറിയ പോർഷൻ നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
2: കുങ്കുമത്തിനെ കുറിച്ചുള്ളത് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതേ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് കുങ്കുമ ഇങ്ങനെ ഒരു പൂവാണെന്നും,
1: ഇങ്ങനെയൊക്കെയാണ്
2: ഇത്. പക്ഷെ ശരിക്ക് നമ്മള് അങ്ങനെയാണല്ലോ. അപ്പൊ തന്നെ ഞാൻ അതിന്റെ തുടങ്ങുന്നത് ലോക കാശ്മീർ താഴ്വരയിലെ ഈ പൂക്കളാണ് ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്ന് കഥ പറയാം തുടങ്ങിയത്.
1: ആ ഒരു ഇൻട്രോ തന്നെ ഒരു ഭംഗിയാണ് ആ വീഡിയോനോട്. ആ കഥ പറയാം എന്നുള്ള സാധനം, കാരണം എല്ലാ കാലത്തും മനുഷ്യന്മാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്.
2: ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് വല്യമ്മമാരും മുത്തശ്ശിമാരൊക്കെയാണ് കഥകൾ പറഞ്ഞു തന്നിരുന്നത്. എന്നാലും നമ്മൾ ഇത്രയേറെ മുതിർന്നിട്ടും കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യം
1: എല്ലാവരുടെ
2: ഉള്ളിലുണ്ട്
1: എന്നുള്ളതാണ്. ഇങ്ങനെ ഈ യാത്രകൾ പോയിട്ട് വീണ്ടും തിരിച്ചു ചെല്ലണം എന്ന് തോന്നിയ ഏതെങ്കിലും വില്ലേജ് ഉണ്ടോ?
3: ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരുന്നതായിരിക്കും സ്മാർട്ട് ടോക്കിലൂടെ കേട്ടുകൊണ്ടേയിരിക്കാം.

0: സ്മാർട്ട് ടോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ്സ മാത്രമല്ല, നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ട് എത്തിയിട്ടുള്ള ഇന്നത്തെ അതിഥി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, കഥ പറയാം എന്ന് പറയുന്ന ആ ഒരു വാക്കുകളോടുകൂടി ആരംഭിക്കുന്ന ആ ഒരു വീഡിയോ. ചെറിയ വീഡിയോകളാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പി ജി മുഹമ്മദ്, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ എന്നുള്ളത്. വീണ്ടും തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഉൾഗ്രാമങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളതാണ്?
1: ഒട്ടനേകം വില്ലേജുകളുണ്ട്. കാശ്മീരിലുള്ള വില്ലേജുകളുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ എന്ന് പറയുന്ന ഒരു കാടിനുള്ളിലുള്ള ഒരു ഗ്രാമം എനിക്ക് എപ്പോഴും, ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടെ ഒരു എന്താ പറയാ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയാൽ നേരെ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിലേക്കാണ്. നെറ്റ്വർക്ക് അവസാനിക്കുന്നിടത്ത് നിന്നാണ് അവിടേക്കുള്ള പാതകൾ ആരംഭിക്കുന്നത്. അവരുടെ വീട് എന്ന് പറഞ്ഞാല് മൺവീടുകളാണ്. മുകളില് കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പുല്ലുകൾ മേഞ്ഞുകൊണ്ടാണ് വീടുകൾ സെറ്റ് ചെയ്യുന്നത്. വീട് എന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയാണ്, അതിന്റെ ഒരു മൂലയില് ചിലപ്പോ അടുക്കള ഉണ്ടാവും, പുറത്തെ മൂലയിൽ
0: റൊട്ടി ചെയ്യുന്നുണ്ടാവും.
1: കുറച്ചുകൂടി അവരിൽ തന്നെ കുറച്ച് പണമുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഒരു മൂന്ന് കൂരകൾ ഉണ്ടാക്കും
0: ഭക്ഷണത്തിന്,
1: ഭക്ഷണത്തിന് മറ്റൊന്ന് കിടക്കാന്, മറ്റൊന്ന് കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളതൊരു ഒരു ഗ്രാമത്തെ കുറിച്ച് ഞാൻ അവിടെ തന്നെ ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ
0: പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
1: അതാണ് ഒന്ന്. മറ്റൊന്ന് കാശ്മീരിലാണ്, കാശ്മീരി ഗ്രാമങ്ങളാണ്.
0: ചില വ്യത്യസ്തമായിട്ടുള്ള വീടുകളെ കുറിച്ചും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ.
1: ചാർക്കോളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഈ നമ്മുടെ ഒരു മഞ്ഞുകാലത്തെ മഞ്ഞ് വീടുകളെ
0: പോലെ,
1: വീടുകളെ പോലെയുള്ള മൺ വീടുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആകൃതിയിൽ ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള, അതിനകത്ത് ഈ മരക്കഷ്ണങ്ങളൊക്കെ
0: വെച്ചിട്ടുള്ള
1: വീടുകൾ.
0: ഓക്കെ. അവിടുന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, ലൈഫിലേക്ക് പഠിച്ചത് എന്തൊക്കെയാണ്? ഈ യാത്രകളിലൂടെ നമ്മൾ കുറെ ഫിൽട്ടർ ആവുമല്ലോ, നമ്മളുടെ കുറെ തോട്ട്സ് ചിലപ്പോ ചേഞ്ച് ആവുമല്ലോ. അങ്ങനെ മനസ്സിലേക്ക് എത്തിയ ശീലങ്ങൾ എന്തൊക്കെയാണ്?
1: യാത്രകളും എന്റെ കഥകളും രൂപപ്പെടുത്തുന്നത് എന്നെയാണ് എന്ന് ഞാൻ
0: വിശ്വസിക്കുന്നു.
1: കാരണം ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട്, അവരെല്ലാവരും മനുഷ്യൻ മനുഷ്യനെ, ഒരു കവിത ഇങ്ങനെയാണ്, ആദമീമേ ആദമീക്കോ കതിർക്കർ റംഗോ നസൽ പർ നക്കർ ഫഹർ എ ബഷർ, മനുഷ്യനിൽ മനുഷ്യനെ കാണുക എന്നത് ശരിക്കും യാത്രകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ആദമീമേ ആദമീക്കോ കതിർക്കർ, മനുഷ്യനിൽ മനുഷ്യനെ മാത്രം കാണാൻ ശ്രമിക്കുക എന്നത്, അതൊക്കെ ശരിക്കും യാത്രകളിൽ നിന്നുണ്ടാവുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ഇന്നീറഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ ത്വാബ വഇല്ലം യജ്രി ലം യത്വിബി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്യുക, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ യാത്രകൾ ചെയ്യുന്ന മനുഷ്യർ ഒഴുകുന്ന വെള്ളം പോലെയാണെന്ന്, അതെപ്പോഴും ശുദ്ധമായിരിക്കും. പുതിയ തീരങ്ങൾ തേടി, പുതിയ കടവുകളിലൂടെ,
0: അനുഭവങ്ങളിലൂടെ
1: ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മ എപ്പോഴും ഫിൽട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. അത് യാത്രകൾ എന്ന് പറയുമ്പോ വലിയ യാത്രകളൊന്നും ആയിരിക്കണം, ചെറിയ യാത്രകളായാലും, ഇപ്പൊ നമ്മളൊന്നും മൈൻഡ് ഫ്രഷ് ആവാനാണല്ലോ യാത്രകൾ, അങ്ങനെയുള്ള ചെറിയ യാത്രകളായാലും മതി.
0: ഇനി പോകാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇന്ന ഗ്രാമങ്ങൾ, ഇന്ന സ്റ്റേറ്റുകൾ എന്നുള്ള പ്ലാനോ?
1: എനിക്ക് ലഡാക്കില് ഉള്ള ഗ്രാമങ്ങളില് പോവാൻ, അവിടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്.

0: മേഘാലയ,
1: അവിടെ
0: പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത് പോകേണ്ടതാണ് രാജസ്ഥാനിലെ ഉൾഗ്രാമങ്ങൾ. ഞാൻ പോയിട്ടുണ്ട് ഒരു ഒരു സമയത്ത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോകൾ എടുത്തു തുടങ്ങിയിട്ടില്ല.
1: ഇപ്പൊ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ?
0: ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത്തരം യാത്രകളൊക്കെ ചേർന്നാണ് എന്നെ രൂപം.
1: അല്ല, എനിക്കൊന്ന് ആ യാത്രകളിലൂടെ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്.
0: ഈ രാജസ്ഥാനില് ദാൽ ബാട്ടി ചൂർമ എന്നുള്ളത് അവരുടെ, ഇപ്പൊ നമ്മുടെ നാട്ടില് സദ്യ പോലെ
1: തന്നെയുള്ള,
0: കാശ്മീരിലെ വാസ്വാൻ പോലെ, നമ്മുടെ അവരുടെ ട്രഡീഷണൽ ഫുഡ് ആണ് ദാൽ ബാട്ടി ചൂർമ. അത് പിന്നെ ഈ കൃഷിയിടങ്ങളിലൊക്കെ പോകുമ്പോ അവരുണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡാണ് ദാൽ ബാട്ടി ചൂർമ. നമ്മള് ഒരു ഉണ്ടയാണ്
1: മറ്റേ റാഗി മുദ്ദയൊക്കെ
0: പോലെ, അതിലേക്ക് ഈ ദാല് ചേർത്തിട്ട് കഴിക്കുന്ന. കൃഷിയിടങ്ങളിൽ പോകുമ്പോ അവർക്ക് വലിയ സജ്ജീകരണങ്ങളൊന്നും ആവശ്യമില്ല. നിലത്ത് തന്നെ കുറച്ച് പിന്നെ വിറകൊക്കെ ഇങ്ങനെ മെല്ലെ കത്തിച്ചു വെച്ച് അതിലേക്ക് ഇങ്ങനെ ഈ ഉണ്ടെങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം. അങ്ങനെ വേവിച്ചെടുക്കുന്ന ദാൽ ബാട്ടി ചൂർമ, അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ
1: ഏറ്റവും ഭയങ്കര ടേസ്റ്റ് തോന്നിയ ഫുഡൊക്കെ എന്തൊക്കെയായിരുന്നു?
0: അത് കാശ്മീരിലെ വാസ്വാൻ തന്നെ.
1: ആണോ? എന്താണ് അതിന്റെ ടേസ്റ്റ്? എന്താണ്
0: അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്? അതിന്റെ രുചി മാത്രമല്ല, പകരം അതിന്റെ ഒരു അത് സെർവ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര രസമാണ്.
1: അതെങ്ങനെയാണ്?
0: താളമുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു രസം കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കണം. ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് പോയപ്പോ, ഈ കാശ്മീരി വാസ്വാൻ എന്ന് പറയുന്നത് 36 തരം വിഭവങ്ങളാണ്. അതിൽ 30 മട്ടൻ വിഭവങ്ങളാണ് എന്നുള്ളത്.
1: അങ്ങനെ പ്രത്യേകതയുണ്ട്.
0: പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മള് 4 പേർ ചേർന്ന് ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് വേണ്ടത്. നിലത്തിരുന്നാണ് ഭക്ഷണം
1: കഴിക്കുക.
0: കല്യാണത്തിനായാലും അല്ലാതെ സമയങ്ങളായാലും
1: നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക.
0: നിലത്ത് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. 4 പേർ ചേർന്ന് 4 പേർക്ക് ഒരു തളി,
1: ഒരു പ്ലേറ്റ്.
0: അതിൽ 2 തരം ചോറുണ്ടാകും, അതിലേക്ക് കബാബൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ കരുതും ഇത് ഇവിടെ അവസാനിച്ചു എന്ന്,
1: തുടങ്ങുന്നതേ ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ.
0: പിന്നെ ഓരോ ഈ വിളമ്പുന്നയാൾക്ക് വാസ എന്നാണ് പറയാ, അദ്ദേഹം ഇങ്ങനെ വരും, ഓരോ ചെമ്പുമായിട്ട് ഇങ്ങനെ വരും. നമുക്ക് ആവശ്യമുള്ള 4, ഇപ്പൊ തൊബക് മാഷ് വരും, റോഗൻ ജോഷ് വരും, രിഷ്ത വരും, ഗുസ്താബ് വരും, അതുപോലെ സാഗ് വരും. ഓരോന്നിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരും. ഇതൊരിക്കലും ഒരു ഒരാൾക്ക് പോലും കഴിച്ചു തീർക്കുക സാധ്യമല്ല,
1: പറ്റില്ല.
0: അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അവര് നമുക്ക് ഓരോ കവറുകൾ തന്നിട്ടുണ്ടാവും. ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല്ല് കുത്താനുള്ള ഒരു ഒരു സ്റ്റിക്ക്
1: തരും,
0: ഒരു ഒരു കുപ്പി വെള്ളം തരും, മിനറൽ വാട്ടർ, പിന്നെ ടിഷ്യൂ, ഒരു ടിഷ്യൂ തരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു കവറുണ്ടാവും. അപ്പൊ നമുക്ക് കഴിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ നേരെ ഈ കവറിലേക്ക് ഇങ്ങനെ മെല്ലെ മാറ്റിയിടുക. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. അപ്പൊ കല്യാണത്തിന് വിളിക്കുക വീട്ടിലുള്ള എല്ലാവരും വരുമെന്നല്ല, പകരം വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രതിനിധികൾ വരിക. വീട്ടിലേക്ക് ആവശ്യമായ പൂർണ്ണമായ വിഭവങ്ങളായിട്ട് ഇവര് തിരിച്ചു
1: പോവാ.
0: സംസ്കാരമാണ്. ചോറുണ്ടാവില്ല, പകരം ഈ ഇറച്ചി വിഭവങ്ങൾ, മാംസങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തപ്പോ അതിൽ പറഞ്ഞത് വയറും നിറഞ്ഞു, മനസ്സും
1: നിറഞ്ഞു,
0: കവറും നിറഞ്ഞു.
1: അപ്പൊ ഇതുപോലെ വേറെന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? ഇതിപ്പോ കേടുമ്പോ ഭയങ്കര കൗതുകം തോന്നി. ഇതുപോലെയുള്ള ഭക്ഷണം കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ.
0: ഭക്ഷണം സത്യത്തില് ഈ ഗ്രാമങ്ങളിലെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത് അവരുടെ തന്നെ വിഭവങ്ങളായിരിക്കും.
1: ഇപ്പോ
0: ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് അവര് വിളയിച്ചെടുത്തതായിരിക്കും. പിന്നെ അവരുടെ എരുമയിൽ നിന്നുള്ള പാല് കൊണ്ടുള്ള ചീസും പിന്നെ തൈരും ഒക്കെ ആയിരിക്കും. നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചൂടോടെ ഇങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് എത്തും. പിന്നെ അത് കഴിക്കുന്ന രീതി, നമ്മുടെ നാട്ടിലെ ഡൈനിങ് ടേബിൾ, ഞാൻ ഇന്ന് വരെ ഒരു ഗ്രാമത്തിലും നിന്നും ഡൈനിങ് ചെയർ, ഡൈനിങ് ടേബിൾ ചെയർ സംവിധാനം ഇന്നുവരെ കണ്ടിട്ടില്ല. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മാറിയിട്ട് പൂർണ്ണമായിട്ട് മാറി. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള ഒരു സംസ്കാരമാണ്. ഞാൻ എന്റെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട് വ്യത്യസ്തമാണ്,
1: പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം.
0: ട്രൈ ചെയ്യാം. നമ്മുടേത് മോശമാണെന്നോ അവരുടേത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്.
1: കൗതുകം.
0: ചാർപ്പായി എന്ന് പറയുന്ന, ചാർപ്പായി എന്ന് പറഞ്ഞാൽ അവരുടെ കട്ടിലാണ്. കട്ടിൽ എന്ന് പറഞ്ഞാല് പിന്നെ അത് കയറുകൾ, അതിന്റെ അപ്പുറവും ഇപ്പുറവും ഓരോരുത്തർ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കും. നടുവിലൊരു ചെറിയ പലക കഷ്ണം വെച്ച്
1: അതിന്
0: ഭക്ഷണം ഇങ്ങനെ വെക്കും. അപ്പൊ കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ പലക കഷ്ണത്തിൽ മാത്രം ഒതുങ്ങും. അപ്പൊ നമ്മള് കയ്യില് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ ഗോതമ്പ് റൊട്ടിയും, അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടെങ്കിൽ ബാജറ റൊട്ടി ആയിരിക്കും, അത് കഴിക്കാം. അതിന്റെ കൂടെ അവരുടെ കറി ഉണ്ടാവും. പിന്നെ സാലഡ് വളരെ പ്രധാനമായിരിക്കും അവരുടെ ഇതില്. അതിൽ ഉള്ളി ഉണ്ടാവും, പിന്നെ ഒരു കഷ്ണം മുളക് ഉണ്ടാകും, പിന്നെ ഈ വൈറ്റ് കാരറ്റ്, അത് എന്താണ് പറയാ, മുള്ളങ്കി,
1: റാഡിഷ്,
0: റാഡിഷ്, അതുപോലെ സാധാരണ കാരറ്റ്, പിന്നെ കുക്കുംബർ.
1: കുക്കുംബർ മെയിനാണ്,
0: മെയിനാണ്,
1: മെയിൻ സംഭവമാണ്. ഓക്കെ, പലപ്പോഴും സാറിന്റെ പല വീഡിയോസിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇവിടുത്തെ അല്ലെങ്കിൽ ഏത് പ്രദേശമാണോ അവിടുത്തെ തനി നാടൻ ഭക്ഷണം എന്ന്. എന്താണ് അങ്ങനെ ഒരു ടൈറ്റിലേക്ക് പോകുന്നത്?
0: അതിനപ്പുറം ഒരു ടൈറ്റിൽ
1: കൊടുക്കില്ല.
0: ഞാൻ കൂടെ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഞാൻ തനിനാടൻ എന്ന് പറയും.
1: അടിപൊളി അടിപൊളി അടിപൊളി
0: തനിനാടൻ ഭക്ഷണം, കാരണം അതിനപ്പുറം അതിനൊരു വിശേഷണം ഇല്ല.
1: ഇല്ല, അടിപൊളി അടിപൊളി.
0: ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കുറെ വേറെയും നമ്മുടെ നാടിന്റേതായ ഒരു ഭക്ഷണം ശീലം എന്നത് പിന്നെ ചോറും കറിയും ഒക്കെ ആണല്ലോ. അതിനെ നമ്മൾ നാടൻ ഭക്ഷണം എന്നുള്ളത് പറയാം. അപ്പൊ അതുപോലെ അവരുടെ നാടൻ ഭക്ഷണം ഓരോ സ്ഥലത്തെത്തുമ്പോഴും മാറുകയാണിത്.
1: ഓരോ ഏരിയ അനുസരിച്ച് മാറ്റങ്ങൾ,
0: പെട്ടെന്ന് മാറ്റങ്ങൾ വരും. പിന്നെ രാജസ്ഥാനിൽ തന്നെ രാജസ്ഥാനി താലിയുണ്ട്, ദാൽബാട്ടി ചൂർമയുണ്ട്, പിന്നെ ഹരിയാനയിൽ ഹരിയാനൻ താലിയുണ്ട്, പിന്നെ കാശ്മീരിലാണെങ്കിൽ വാസ്വാൻ ഉണ്ട്, പിന്നെ ഓരോ വീട്ടിലുള്ള ഭക്ഷണം ഒരു മിനി വാസ്വാൻ ആയിരിക്കും. വാസ്വാൻ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിളമ്പുന്നത് കല്യാണങ്ങളിൽ
1: മാത്രമാണ്.
0: ഇനിയിപ്പോ ഞാൻ ലഡാക്കിൽ പോകുമ്പോ ലഡാക്കിലെ ഭക്ഷണം വേറെ വളരെ വ്യത്യസ്തമാണ്. അതിനെ കുറിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് ചെയ്യണം.
1: നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ
0: ചെയ്തിട്ടില്ല.
1: എനിക്ക് തോന്നുന്നു അവിടെയും കുറെ അധികം ഗ്രാമങ്ങളുടെ വ്യത്യാസങ്ങളുള്ള
0: ഭംഗിയുള്ള ഗ്രാമങ്ങൾ എന്ന് എനിക്ക് തോന്നിയത് വെസ്റ്റ് ബംഗാൾ,
1: ബീഹാർ ഭാഗങ്ങളിലാണ്. പിന്നെ പറഞ്ഞ ഡൽഹിയിലെ ഒരു ബുക്ക് ഹൗസിനെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ?
0: ഞാൻ പുസ്തകം വായിക്കുന്ന ശീലം ഉണ്ട് എനിക്ക്. അപ്പോ
1: സെക്കൻഡ് ഹാൻഡ് ബുക്സിന്റെ,
0: അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ അല്ല, സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മുടെ ഡൽഹിയിലാണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാ തുടങ്ങുന്നത്. അത് വൺ ഡേ ആണ്, ഒറ്റ ദിവസം. അന്ന് എല്ലാവരും യു പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ പോലും അവിടെ നിന്നാണ് പുസ്തകങ്ങൾ വാങ്ങുന്നത്. എല്ലാ പുസ്തകങ്ങളും ഉണ്ട്, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുണ്ട്, മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള പുസ്തകങ്ങളുണ്ട്. വലിയ രസകരമായ ഒരു കാഴ്ച. നമുക്കും പുസ്തകങ്ങളുണ്ട്
1: അങ്ങനെ. അപ്പൊ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ ആരാണ്?
0: എനിക്ക് ബഷീർ, ബഷീറിന്റെ പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്,
0: പിന്നെ അതാണ് ഞാൻ ഇടയ്ക്കിടെ വായിക്കുന്നത്. പിന്നെയും പുസ്തകങ്ങൾ എം മുകന്ദന്റെ ഡൽഹി ഗാഥകൾ
1: ഇഷ്ടമാണ്.
0: പിന്നെ ചരിത്ര പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്.
1: ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് ഈ യാത്രനെ അതെങ്ങനെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട്?
0: പുസ്തകങ്ങളാണ് ശരിക്കും എന്നെ രൂപപ്പെടുത്തിയത്. പിന്നീടാണല്ലോ എന്നിലേക്ക് യാത്രകളൊക്കെ കടന്നു
1: വരുന്നത്.
0: നമ്മള് ഇങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ വായന
1: ഉറപ്പായിട്ടാണ്. വായിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാനും പറ്റില്ല, പറയാനും പറ്റില്ല.
0: നമ്മള് മൊബൈലിലൊക്കെ അപ്ഡേഷൻ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള അപ്ഡേഷൻ ശരിക്കും വായന,
1: ബുക്സും വായന തന്നെയാണ്. ഉറപ്പായിട്ടും. ഈ പറഞ്ഞ ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി എന്താണ് ഇങ്ങനെ യാത്രകളൊക്കെ എങ്ങനെ കാണുന്നു?
0: എല്ലാവരും നല്ല രീതിയിലാണ് കാണുന്നത്. എന്റെ കൂടെ ചില യാത്രകളിലൊക്കെ എന്റെ വൈഫ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ മഞ്ഞുകാലത്ത് കാശ്മീരിലേക്ക് എന്റെ കൂടെ
1: വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ ഈ സമയത്തേക്ക് ഫേസ് ചെയ്ത് പോകുന്ന ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് സെറ്റാക്കി പോകും? ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും ബാഗില്?
0: യാത്രയിൽ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അപ്പോ നമ്മള് ഇപ്പോ ഒരു മഞ്ഞുകാലത്തുള്ള സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയുള്ള ജാക്കറ്റ് വേണം, രണ്ടോ മൂന്നോ ഡ്രസ്സുകൾ അധികം വേണം, പിന്നെ ഹൂഡി
1: വേണം,
0: പിന്നെ അതിനനുസരിച്ചുള്ള ഷൂ വേണം, സോക്സ് വേണം, കയ്യുറകൾ
1: വേണം.
0: അത് നിർബന്ധമാണ്, അതില്ലാതെ സാധ്യമല്ല.
1: അപ്പം സാർ ചില ലേണിംഗ് സെന്ററുകളിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ?
0: ഗ്രാമങ്ങളിൽ ഒട്ടുമിക്ക കുട്ടികളും സ്കൂളിലെത്തുന്നത് വളരെ
1: കുറവാണ്.
0: ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും എനിക്ക് ബോധ്യപ്പെടുന്ന വസ്തുതകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ അവാ കുട്ടികളെ തിരികെ സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം ആരംഭിച്ചാലോ
1: എന്ന് മനസ്സിൽ ചിന്തിച്ചു.
0: അങ്ങനെയാണ് ലേണിംഗ് സെന്ററുകൾ ആരംഭിച്ചത്.
1: എന്നാലും ഇനിയും യാത്രകൾ തുടരട്ടെ, കഥകൾ തുടരട്ടെ, എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു സോ മച്ച്.
1: ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. യാത്രികനും ബ്ലോഗറുമായ പി ടി മുഹമ്മദ് അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. വ്യത്യസ്തതകൾ നിറഞ്ഞ ആ ഒരു വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു അതിഥിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: Action.
4: Mone Dinesha, Adimohamana, Adimoham.
3: Horror.
5: Tanikyu Pogan, Anuadailya.
3: Or drama.
6: Ente Kudumbam. എന്റെ സ്വർഗരാജ്
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഹായ്, ഞാൻ സുജാത ചേച്ചിയാണ്.
10: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക് ചീസ് യോഗോട്ട് ലബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hi, I'm Niranj Manimala Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്,
2: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കുള്ളത്.

0: കേട്ടുകൂടാം.
1: ഹായ്, ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. റേഡിയോ സിനോയിൽ സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയും കൂടെ നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഉഗ്രൻ യാത്രയെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഒരു സങ്കടം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഇന്നത്തെ യാത്ര ഒരാളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫുട്ബോൾ ലോകം എക്കാലവും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പേര്, ഫുട്ബോൾ ലോകത്തിൽ ഒരിക്കലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു അത്ഭുത കഥകളും പറയാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, സാക്ഷാ ലയണൽ മെസ്സി. മെസ്സി എന്ന് പറയുന്ന പേര് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളൊരു പേരാണ്. ഏതൊരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു പേര് മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോളിൻ്റെ ചരിത്രം പറയുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് കളിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അവരുടെയൊക്കെ മനോഹരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ആഘോഷിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ലയണൽ മെസ്സി ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള വലിയ പ്രഖ്യാപനമാണ് അർജന്റീന ജേഴ്സിയിൽ ആ 10 നമ്പറിൽ ഇനി താനില്ല എന്നുള്ളൊരു തീരുമാനം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റിയിട്ടില്ല. അതിനെ കുറിച്ചിട്ട് അയ്യോ മെസ്സി ആ ഒരു തീരുമാനം എടുക്കുമോ എന്ന് പലരും ചിന്തിച്ചിരുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊരു തീരുമാനമായിട്ട് എടുക്കുന്ന സമയത്ത് വലിയ അത്ഭുതത്തോടുകൂടിയാണ് ലോകം അത് കേട്ടു നിന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ലോകം റെസ്പെക്റ്റോടുകൂടി കാണുമ്പോൾ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം, ആ ഇടംകാലിൻ്റെ മാന്ത്രികത നമ്മളുടെ മുൻപിലേക്ക് തുറന്നിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു കൂടഴിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട് തുറക്കാൻ പോവുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളുടെ മുൻപിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള നേട്ടങ്ങളാണ് ആ ഒരൊറ്റ മനുഷ്യൻ ഫുട്ബോളിൻ്റെ മൈതാനത്ത് നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നത്. ഓരോ മത്സരങ്ങളിലും ഒരുപാട് ഓർത്തോർത്തിരിക്കാനുള്ള മനോഹര നിമിഷങ്ങൾ. അർജന്റീന എന്ന് പറയുന്ന ടീമിൻ്റെ സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും ആകാശത്തോളം ഉയർത്തിയ പേര്, ഒരുപാട് വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് പിന്നീട് സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്തൊരു പേര്, നമ്മളുടെ ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് 2022 വേൾഡ് കപ്പ് കിരീടം ആ ഒരു ടീമിനെ നേടിക്കൊടുത്തൊരു പേര്, കോപ്പ അമേരിക്കയെ ഫൈനലിൽ സമയം തൊട്ടൊരു നാടിനെ സ്വന്തമാക്കാൻ കഴിയുന്ന എല്ലാ നേട്ടങ്ങളും നേടിയെടുത്തുള്ള ഒരാൾ, ക്ലബ് ഫുട്ബോളിൽ നോക്കുകയാണെങ്കിലും ഇനി നേടാനൊന്നുമില്ല, പോയെടുത്തെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കുതിച്ച് കുതിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഫുട്ബോൾ ലെജൻഡ്, ഫുട്ബോൾ ഇതിഹാസം, സാക്ഷാൽ ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്ത് നിന്ന്, അർജന്റീനൻ ഫുട്ബോൾ ലോകത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ഇൻറ്റർ മയാമിയിൽ മെസ്സീൻ്റെ പ്രകടനങ്ങൾ കാണും, വീണ്ടും നമ്മൾ കൈയടിക്കും, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള അധ്യായങ്ങൾ അവിടെ അദ്ദേഹം ഗ്രൗണ്ടിലുള്ളിടത്തോളം കാലം കുറിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോഴും ഓരോ മത്സരങ്ങളിലും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അർജന്റീനയുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി കൊടുത്തുകൊണ്ട് ലയണൽ മെസ്സി അർജന്റീനൻ ഫുട്ബോളിൽ നിന്ന് കളവൊഴിയുമ്പോൾ കുറച്ച് ഓർമ്മകളിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ചില ഗോളുകളെക്കുറിച്ച് സംസാരിക്കാം, ചില മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം, ഈ കഴിഞ്ഞ വേൾഡ് കപ്പുകളെക്കുറിച്ച് സംസാരിക്കാം, ഒരുപാട് വമ്പൻ റെക്കോർഡുകളെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ മെസ്സി എന്ന് പറയുന്ന താരം അട്ടിവരകിട്ട അടയാളപ്പെടുത്തിയ വമ്പൻ സിഗ്നേച്ചറുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ യാത്ര അങ്ങോട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. കൂടെ ഞാൻ അച്ചുവാണ്.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
8: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
9: Hi, this is Sushin Shyam.
10: You are listening to
9: Radio Suno 91.7.

ലയണൽ മെസ്സി അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ലോകത്തിന് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. വേൾഡ് കപ്പിൽ ഉൾപ്പെടെ നമ്മൾ അത്രമാത്രം ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ കളി കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഓരോ നിമിഷങ്ങളും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും നമുക്ക് വേണ്ടിയിട്ട് കരുതി വെക്കാൻ എത്രയോ മനോഹരമായിട്ടുള്ള മനോഹര നിമിഷങ്ങളായി ഇടങ്കാലിന് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, അദ്ദേഹം അത്ര ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം. എന്തായാലും ആ തീരുമാനത്തെ ലോകം ഇങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് എന്തായിരിക്കും? വലിയൊരു ചോദ്യമാണ്. ഏറ്റവും വലിയ വിജയങ്ങൾ എന്ന് പറയുമ്പോൾ നേടിയെടുക്കാത്ത വിജയങ്ങളൊന്നുമില്ല. ബാലൻഡിയോർ പുരസ്കാരങ്ങൾ കൊണ്ട്, വേൾഡ് കപ്പ് കൊണ്ട്, കോപ്പ അമേരിക്ക കിരീടങ്ങൾ കൊണ്ട്, ഒളിമ്പിക്സിലെ മെഡലുകൾ കൊണ്ട്, അങ്ങനെ നേട്ടങ്ങൾ ഓരോന്നായിട്ട് നേടിയെടുത്ത് തന്നെയാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരെ അദ്ദേഹത്തിന് അത്രമാത്രം സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പം ബാർസലോണയിൽ കൂടെ കളിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിൽ പോലും, അർജന്റീനൻ ജേഴ്സിയിൽ കൂടെ കളിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിലും, അവർക്കെല്ലാവർക്കും ലയണൽ മെസ്സി എന്ന് പറയുന്ന പേര് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമാണ്. കൂടെ കളിക്കുന്ന താരത്തിനും അപ്പുറം അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു എന്താ റോൾ മോഡലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ലയണൽ മെസ്സി. അർജന്റീനൻ ജേഴ്സിയിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം അത് കൃത്യമായിട്ട് വ്യക്തമായിരുന്നു. ലോകം മുഴുവൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങളും ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങൾ നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യൂ എന്നുള്ളത്. ഇത് ഒരു ടീം ലീഡറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ടീമിനെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ആൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരിക്കും. തനിക്ക് വേണ്ടിയിട്ട് കൈ മെയ് മറന്ന് കളിക്കാൻ തയ്യാറായ ഒരു പടയെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് ടു സാക്ഷാ ലയണൽ മെസ്സി. അദ്ദേഹം അങ്ങനൊരു വലിയ എംപയർ കീഴടക്കിയിട്ടുണ്ട്, വലിയൊരു എംപയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിൻ്റെ കഥകൾ പറഞ്ഞാലും തീരുമില്ല, മണിക്കൂറുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു കഥയല്ല. ആ കഥയുടെ ആഴം കൂടി വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ആ കഥയുടെ ആഴമേറിയ കുറേ സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: ഏറ്റവും സമ്പന്നമായ ഷെൽഫുകളിലൊന്ന്. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങിയ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി നമ്മുടെ മുൻപിലേക്ക് കരുതി വെച്ച മനോഹരമായിട്ടുള്ള കുറച്ച് അധ്യായങ്ങളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടേയിരുന്ന അദ്ദേഹം നേടിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ നേട്ടങ്ങളോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് അദ്ദേഹം ഉൾപ്പെട്ട ടീം നേടിയിട്ടുള്ള കിരീടങ്ങൾ. ആ കിരീടങ്ങളുടെ എല്ലാം പിന്നിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഈ 10 നമ്പറുകാരൻ്റെ മാജിക് എത്രമാത്രം വലുതാണെന്ന് ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്കറിയാലോ. എന്തായാലും മെസ്സി ഉൾപ്പെട്ട ടീമിന് ലഭിച്ച പ്രധാന കിരീടങ്ങളുടെ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത് പറയും 2022 ഖത്തറിൽ വെച്ച് നേടിയെടുത്തിട്ടുള്ള ആ ഒരു ഐതിഹാസിക കിരീടം. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ട ആ ഒരു സുവർണ കപ്പ് ലോകകപ്പ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ലോകകപ്പിലെ 2 ഫൈനൽ വരെയുള്ള പോരാട്ടങ്ങളും തീർച്ചയായിട്ടും അടിവരയിടേണ്ട പ്രകടനങ്ങൾ തന്നെയാണ്. ലോകകപ്പിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം വലിയ സ്ഥാനം നൽകിയിട്ടുള്ളത് അർജന്റീന ജേഴ്സിയിൽ കോപ്പ അമേരിക്ക നേടുക എന്നുള്ളതാണ്. കോപ്പ അമേരിക്ക കപ്പ്, മറ്റൊന്ന് ഒളിമ്പിക്സ് ഗോൾഡ് മെഡലാണ്, അണ്ടർ 20 ലോകകപ്പാണ്, ഫൈനലിസിമയാണ്. അതുപോലെ ഇനി ക്ലബ് ഫുട്ബോളിലെ പ്രധാനപ്പെട്ട ട്രോഫികളിലേക്ക് വരികയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് 1, 2 തവണ നേടിയിട്ടുണ്ട്. ലാലിക കിരീടങ്ങൾ 10 തവണ നേടിയിട്ടുണ്ട്. കോപ്പ ഡെൽ റേ 7 തവണയും യൂറോപ്യൻ സൂപ്പർ കപ്പ് 3 തവണയും സൂപ്പർ കോപ്പ ഡി എസ്പാന 8 തവണയും ക്ലബ് വേൾഡ് കപ്പ് 3 തവണയും ലീഗ് 1 കിരീടങ്ങൾ 2 തവണയും അതുപോലെ MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് ലീഗ്സ് കപ്പ് ട്രോഫി ദസ് ചാമ്പ്യൻസ് തുടങ്ങി നേടിയെടുക്കാവുന്ന നേട്ടങ്ങളൊക്കെ സ്വന്തം അണിയറയിൽ നേടിയെടുത്തിട്ടുള്ള ഇതിഹാസമാണ് അർജന്റീനയുടെ 10 നമ്പറിൽ നിന്ന് വിട പറയുന്നത്. എന്തായാലും ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം തുടരുന്നു. ക്ലബ് ഫുട്ബോളിൽ ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ അദ്ദേഹം ഇനിയും കാട്ടും. പക്ഷേ അർജന്റീനൻ ആരാധകർ വലിയ രീതിയിൽ മെസ്സി അല്ലേ. 2026 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് മെസ്സിയുടെ ഒരു പക്ഷത്തെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും, അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇത്ര വേഗത്തിലായോ എന്നുള്ളൊരു ചോദ്യം ഓരോ ആരാധകരെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ചോദിച്ചു പോവാണ്. കാരണം ഇനിയും ആ ഇടംകാലിൻ്റെ മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിരുന്നു. ഒരിക്കലും തീരാത്തത്ര എന്താ ഒരു അക്ഷയപാത്രം പോലെ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ ഇനിയും അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് അദ്ദേഹം പുൽമൈതാനിയിൽ പന്ത് തട്ടുമ്പോൾ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. ആസ്വാദനത്തിന് ഇനി അർജന്റീനൻ ജേഴ്സിയിൽ ഒരു വലിയ വിരാമമായിരിക്കും. പക്ഷേ ഇനിയും അത്ഭുതപ്പെടുത്താൻ എന്തൊക്കെയോ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇന്ന് മെസ്സിയുടെ ലോകത്തോടുള്ളൊരു യാത്രയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തലമുറകളുടെ നായകൻ ലയണൽ മെസ്സിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. കാലങ്ങൾക്കപ്പുറം ഫുട്ബോൾ കാണുന്ന ഒരു തലമുറയോടുകൂടി നമ്മൾ പറയായിരിക്കും മെസ്സിയും റൊണാൾഡോ ഒക്കെ പന്ത് തട്ടിയ കാലത്ത് അത്രമാത്രം ആവേശത്തോടുകൂടി പന്ത് കളി കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ളത്. സ്കോർ ബോർഡിൽ ആ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ട് തന്നെ യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്ത് ലയണൽ മെസ്സി ആ ഒരു 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് അർജന്റീനിയൻ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആകുന്ന സമയത്ത് തന്നെ ആളുകൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും, അദ്ദേഹം എന്നായിരിക്കും ആ ഒരു വലിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു നാഴികക്കല്ലിന് പിന്നാലെയുള്ള വമ്പൻ ഓട്ടത്തിലാണ് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 977 ഗോളുകളുമായിട്ട് 1000 ഗോളുകൾ എന്ന് പറയുന്ന ഒരു സുവർണ നേട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അൽനാസർ ക്ലബിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് ആ ഒരു 1000 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എൻ്റർ ആകുന്ന ആ ഒരു ഗോൾഡൻ മോമെന്റ് ഉണ്ടല്ലോ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മനോഹര നിമിഷങ്ങളിലൊന്ന്. ഉറപ്പായിട്ടും ഇന്റർ മിയാമിക്ക് വേണ്ടി കളിച്ചുകൊണ്ട് ലയണൽ മെസ്സിയും സജീവമായിട്ട് നിൽക്കുകയാണ്. അതിന് പിന്നാലെ 1000 എന്ന് പറയുന്ന നാഴികക്കല്ലിലേക്ക് അദ്ദേഹത്തും എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ട് ലെജൻസുകളും ആ ഒരു സ്വപ്നത്തിലേക്ക് ആയിട്ടുള്ള യാത്രയാണെന്ന് പറയാം. പക്ഷേ മെസ്സിയുടെ റിട്ടയർമെന്റിന്റെ ഡയറക്റ്റ് അഭിപ്രായ പ്രകടനങ്ങളൊന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നടത്തിയിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം റൊണാൾഡോ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് ഇതിനൊരു മറുപടി ആണോ എന്ന് ആരാധകർ ചോദിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന സെഷനിൽ നിന്നുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കീപ് പുഷിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റ് വരുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, വീണ്ടും ഫുട്ബോളിൽ തുടരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡയറക്റ്റ് അനൗൺസ്മെന്റ് ആണെന്ന് ആരാധകർ പല രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു പോസ്റ്റിന്റെ താഴെ തന്നെ വലിയ രീതിയിലുള്ള ഗോഡ് ഡിബേറ്റും ഓണായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ മാസം റൊണാൾഡോയും ഒരു വിരമിക്കൽ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വോക്സ് മാസികയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് റൊണാൾഡോ അങ്ങനെ ഒരു സൂചന നൽകിയത്. ഫുട്ബോളിൽ ഇത് എന്റെ ഏറ്റവും അവസാന വർഷമായിരിക്കും, ഐതിഹാസികമായിട്ടുള്ള ഒരു ഫുട്ബോൾ പൈതൃകം ബാക്കിയാക്കി മടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഫുട്ബോൾ ഇല്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസേൺ ഒക്കെ അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും വേൾഡ് കപ്പിന് പിന്നാലെ വലിയ സ്വപ്നത്തിന് പിറകിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്കത്തട്ടിൽ സജീവമാകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. ഈ രണ്ട് ലെജൻസിന്റെയും കളി കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇതിഹാസങ്ങൾക്ക് ആ ഒരു സ്പേസ് നമ്മളുടെ ഉള്ളിലുണ്ട്. രണ്ട് ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മൾ. രണ്ടാളുകൾ ഒരാളുടെ കൂടെ ചിലപ്പോൾ ഒരു ഇത്തിരി ഇഷ്ടക്കൂടുതലും ഒരാളോട് ആ ഇഷ്ടക്കൂടുതൽ കാരണം ഒരു ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയും രണ്ട് പേരും ഇതിഹാസങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. എന്തായാലും ഇന്ന് സ്കോർ ബോർഡ് ഫുൾ ഫുട്ബോൾ മയമായിരുന്നു, ഫുഡ് മെസ്സി മയമായിരുന്നു. വൈൻഡപ്പ് ചെയ്യുമ്പം സാക്ഷാൽ റൊണാൾഡോ കൂടി കൂടെ കൂടിയേ ഉള്ളൂ. സ്കോർ ബോർഡിൻ്റെ ടൈം കഴിഞ്ഞ് ഞാനും കൂടി ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കുറേ കഥകളുമായിട്ട് ഓടിയെത്താം, സ്നേഹത്തോടുകൂടി എത്താം. കൂടെ ഞാൻ അച്ചായിരുന്നേ. ടാറ്റാ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ്, ഞാൻ ജലജയാണ്.
3: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
1: 3020-2525.
5: എന്റെ സ്വർഗരാജ്,
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: ചെന്നൈ ബീറ്റ്സ്.
9: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: 7FM കേട്ടി കേട്ടി കൂട്ടുകൂടാം. ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ലൈഫിൽ ചില നല്ല മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. ഇനി ലൈഫിൽ ചില വ്യക്തികൾ കാരണം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സ്വാഭാവികം എന്ന് പറയുന്നതിനേക്കാൾ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. സ്വാഭാവികവും അസ്വാഭാവികവും എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷെ ഇന്ന് ഇതൊരല്പം കാര്യമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ലൈഫ് ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ മുൻപോട്ട് പോവാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. റൊട്ടീൻസ് എല്ലാം സെയിം ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. ചില രീതിയിലെങ്കിലും ലൈഫ് ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് നമ്മള് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് വിചാരിക്കും, ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു നല്ല സംഭവം എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നടക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. അല്ലെങ്കിൽ ലൈഫിലൊരു പുതിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ പുതിയൊരു സർപ്രൈസ് എലമെന്റോ ഒക്കെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്നെ കേട്ടു പോകുന്ന നിങ്ങൾ എത്ര പേർക്ക് റിലേറ്റബിൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോഴും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നില്ലെങ്കിൽ ജോലിയിലുള്ള മാറ്റം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എപ്പോഴും ഹാപ്പനിങ് ആണ് നമ്മുടെ എല്ലാവരുടെ ലൈഫ്. പക്ഷേ ഇതൊന്നും തന്നെ ഇല്ലാത്ത ചില ആളുകളെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെന്നും ഒരേ ശൈലിയാണ്, ഒരേ ജീവിതമാണ്. പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും അവരുടെ ലൈഫിൽ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലൈഫിനോട് എപ്പോഴും ഒരു മുഷിപ്പ് നേച്ചർ ആയിരിക്കും അവർ കാണിക്കുക. പർപ്പസ്ഫുള്ളി അല്ല കേട്ടോ, അങ്ങനെ ഗ്രാജുവലി ആയി പോകുന്നതാണ്. ചില മനുഷ്യരങ്ങനെയാണ്. അവരുടെ നേച്ചർ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറാനും ഒക്കെ അവരുടെ സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ടാവുക അവരുടെ സാഹചര്യങ്ങളാണ്. ഇനി മോശമാണെങ്കിൽ അതും അതുപോലെ തന്നെ. ഇത്രയേറെ കാര്യങ്ങൾ ഇന്ന് പറയാനുള്ള റീസൺ, ഓരോ സാഹചര്യങ്ങളാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിനെ പാകപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഓരോ ആളുകൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലൊക്കെ ഒന്ന് കൂടുതൽ ചിന്തിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചു. കാരണം ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. സാഹചര്യങ്ങൾ കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതം മൊത്തത്തിൽ അങ്ങനെ അടിമുടി മാറാനായിട്ട് പോകുന്ന ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാഴ്ച. ആ കാഴ്ച കാണാം കുറച്ച് പാട്ട് കേട്ട് വന്നതിന് ശേഷം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
3: അതെന്താ പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
9: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Chennai Beats.
11: Tamil, head of the hour.
12: In the art of Podumakulanda.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ജീവിത സാഹചര്യങ്ങളും ലൈഫിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളും ഇതിനെ കുറിച്ചായിരുന്നു കുറച്ചു മുൻപ് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു നിർത്തിയത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ലൈഫിലെ ഏറ്റവും കൂടുതൽ നല്ല മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ ഭൂരിഭാഗം പേരും. ഭൂരിഭാഗം പേരും എന്നല്ല, നമ്മളെല്ലാവരും തന്നെ. പക്ഷേ അങ്ങനെ എപ്പോഴും നല്ല മാറ്റങ്ങളാണോ സംഭവിക്കുക? അല്ല, കുറച്ച് വലിയ മോശം കാര്യം സംഭവിച്ചിട്ട് അതിനേക്കാൾ ഭംഗിയുള്ള ഒരു നല്ല കാര്യം അതിന്റെ റിസൾട്ടായിട്ട് സംഭവിക്കും. യൂഷ്വലി ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ. പിന്നെ അത്രമേൽ ഭാഗ്യമുള്ള ആളുകൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എങ്കിലും എന്ത് കാര്യത്തിന്റെയും ഒരു ഭംഗി, അതിന്റെ ഒരു ഫ്രൂട്ട് അത്രമേൽ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വേഴ്സ് സെനേറിയോയിലൂടെ നമ്മളിങ്ങനെ മുൻപോട്ട് പോകണം, അത്രയും മോശം അവസ്ഥയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകണം. പണ്ടുമുതലേ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു രീതി അതാണ്. എങ്കിൽ മാത്രമാണ് ആ ഒരു ഫൈനൽ റിസൾട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു വ്യക്തിയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ അയാൾക്ക് വലിയൊരു സമാധാനം അല്ലെങ്കിൽ ആശ്വാസം എന്ന രീതിയിലേക്ക് ഒരു വ്യക്തി അയാളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ചും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ പല വഴി ഉണ്ടായിട്ട് അതിൽ ഏത് വഴി ചൂസ് ചെയ്യണം, ഏത് വഴി ചൂസ് ചെയ്താലാണ് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റുക എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് ഇതാണ് നിന്റെ വഴി, ഇത് നീ എടുത്തോ, ലൈഫ് സെറ്റാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾവിക്കാരനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അയാളുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൈഡ് എന്നോണം അവരെപ്പോഴും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ. അങ്ങനെ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയെക്കുറിച്ചും അങ്ങനെ ഭാഗ്യമായി മാറിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചുമാണ് ഇന്ന് ബുക്ക്മാർക്കിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ലൈഫിൽ എല്ലാ തരത്തിലുമുള്ള മോശം അവസ്ഥകളിലൂടെ മുൻപോട്ട് പോകുമ്പം അയാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമേകുന്ന ഒരു വ്യക്തി കടന്നു വരികയാണ്. അയാളുടെ കടന്നുവരവിലൂടെ ഇദ്ദേഹത്തിന്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറി മറിയുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ വായിക്കാനും. ഞാൻ ഈ പറഞ്ഞ പുസ്തകം എഴുതിയ ആളുടെ പേര് MT വാസുദേവൻ നായർ. പറഞ്ഞ പുസ്തകം ദയ എന്ന പെൺകുട്ടി. ഇന്നത്തെ ബുക്ക്മാർക്കിൽ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മനുഷ്യന്റെ ലൈഫിൽ മറ്റൊരു മനുഷ്യന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിയാ, നമുക്ക് എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ഒരുപാട് പേരുള്ളൊരവസ്ഥയിൽ ഈ ഒരു ചോദ്യം അത്ര റെലവെന്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പം ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു ഉത്തരം കൂടി ഇന്ന് നമ്മളിതാ ഈ ഒരു പുസ്തക വായനയിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാൻ പോവാണ്. കൂട്ടത്തില് കുറച്ച് നല്ല പാട്ടുകളും കൂടി കേട്ട് ഈ ഒരു യാത്ര നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പുസ്തക വിശേഷമായിട്ട് ഞാൻ ഓടാ ഈ ഒരു പുസ്തക വായനയിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാൻ പോവാണ് കൂട്ടത്തില് കുറച്ച് നല്ല പാട്ടുകളും കൂടി കേട്ട് ഈ ഒരു യാത്ര നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പുസ്തക വിശേഷമായിട്ട് ഞാൻ

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു മനുഷ്യന്റെ ലൈഫിൽ മറ്റൊരു മനുഷ്യന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചിന്തിക്കേണ്ട ഒരു ചോദ്യത്തിന് ഒരു ഒരു എന്താ പറയാ ഹുക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെ ഉള്ളത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്ന, പക്ഷേ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരം എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആരുമില്ലാത്തൊരവസ്ഥ എല്ലാ മനുഷ്യരും അവരുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇതൊന്നും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിട്ട് പോലും സ്വന്തം എന്ന് പറയാനോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്താൻ പാകത്തിന് നമുക്ക് കൂട്ടാവുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരവസ്ഥയിലാണ് മറ്റൊരു മനുഷ്യന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാന്യം നമ്മള് നമ്മുടെ ലൈഫിൽ തിരിച്ചറിയുന്നത്. ഒരാളെങ്കിലും കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എനിക്കിത് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എന്നെ ഒന്ന് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ പല പല സിറ്റുവേഷൻസിൽ നമ്മൾ മനുഷ്യന്മാരുടെ പ്രസൻസ് എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിൽ ചില സ്പെഷ്യൽ മനുഷ്യന്മാരുണ്ട്. അതുപോലെ ഒരാളാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ദയ. ദയ എന്ന പെൺകുട്ടി. ദയ ഒരിക്കലും ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഒരു പെൺകുട്ടിയുടെ ധൈര്യത്തിന്റെയും ബുദ്ധിയുടെയും അല്ലെങ്കിൽ അതിജീവനത്തിന്റെയൊക്കെ കഥ പറയുന്ന ഒരു പുസ്തകമാണിത്. അവളുടെ ഒരു ധൈര്യവും ബുദ്ധിഓർമ്മതയൊക്കെ പിന്നീട് കുറെ സിറ്റുവേഷൻസിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെയും അതിന് കാരണക്കാരായ കുറച്ച് വ്യക്തികളെയൊക്കെ നമുക്കിനി പരിചയപ്പെടാനുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് പാട്ട് കേട്ട് വന്നതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: കാര്യം ഇതൊരു ബാലസാഹിത്യ നോവലാണ്. പക്ഷെ വായിക്കും തോറും ഇത് ബാലസാഹിത്യം എന്നൊരു പടി കടന്ന് കുറെ കൂടി ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ റിയാലിറ്റി ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതര എഴുത്ത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം, അതായത് ദയയുടെ കഥയിലേക്ക് വരാം. കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാഗ്ദാദാണ്. അത് മാത്രമല്ല, ആയിരത്തൊന്ന് രാവുകൾ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായി അല്ലെങ്കിൽ വിഖ്യാതമായിട്ടുള്ള കഥാലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൂടിയാണ് MT ഈയൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ബാഗ്ദാദ് നഗരത്തിലെ ധനികനായിട്ടുള്ള ഒരു വ്യാപാരിയുടെ ഒരേ ഒരു മകനാണ് മൻസൂർ. തന്റെ പിതാവിന്റെ മരണശേഷം ധൂർത്തിലും കൂട്ടുകെട്ടുകളിലൂടെയെല്ലാം തന്റെ സമ്പാദ്യം പണമെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ മൻസൂർ നശിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ദയയെ അയാൾ കാണുന്നത്. ദയ മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. അവളുടെ ബുദ്ധിയും സൗന്ദര്യവും മൻസൂറിന് വിവേകപൂർവം ജീവിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് അതിനൊരു മോട്ടിവേഷനായിട്ട് പിന്നീട് മാറുന്നു. പക്ഷേ വിധി അവരൊരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ ദയയുടെ ബുദ്ധി വൈഭവം കൊണ്ട് അവർ വീണ്ടും അങ്ങനെ ഒന്നിക്കുന്നു. ഇതാണ് നമ്മുടെ ദയ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു ബാലസാഹിത്യകൃതി എന്നതിനപ്പുറം ആയിരത്തൊന്ന് രാവുകൾ പോലെ മനോഹരമായിട്ടുള്ള കഥകളിൽ നിന്നും ഇൻസ്പയർഡ് ആയതുകൊണ്ടായിരിക്കാം MTയുടെ ഒരു എഴുത്ത് ശൈലി ഈ ഒരു പുസ്തകത്തിൽ മറ്റു പുസ്തകങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമാണ്. ആൻഡ് ആ വ്യത്യസ്തത ഒരുപാട് ഭംഗിയുള്ളതാണ്. അത്തരത്തിലുള്ള കഥകൾ വായിക്കുന്ന പോലെ തന്നെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ സരസമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പുസ്തകത്തിന്റെ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പറയാം. കുറച്ച് പാട്ടുതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
4: മല മല മല കുഞ്ഞിന്റെ പേര് മല.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബുക്ക്മാർക്ക്
1: ബുക്ക്മാർക്ക്
0: വിത്ത് ആർജെ നന്ദ.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടിയുള്ളത്. എം ടി വാസുദേവൻ നായർ എഴുതിയ ദയ എന്ന് പറയുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ ദയ എന്ന പെൺകുട്ടി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മളിങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദയയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ദയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ഒരു പെൺകുട്ടി മാത്രമൊന്നുമല്ല എന്നൊരു ഫീലാണ് വായനയിലുടനീളം നമുക്ക് പിന്നീട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അവൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് വഴങ്ങേണ്ടി വരുമ്പോഴും അതിനിടയിൽ സ്വന്തം മനസ്സിലെ ചില കാര്യങ്ങളെ, ചില നല്ല ശീലങ്ങളെ, അല്ലെങ്കിൽ നല്ല സ്വഭാവങ്ങളെ, നല്ല മൂല്യങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ദയ. ദയയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചില സമയങ്ങളിലാണ് അവൾ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ദയയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കേട്ടോ. ദയയുടെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ആളെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് അല്ലെങ്കിൽ കഥയിൽ അഭിസംബോധന ചെയ്യുന്നത് സുമറൂദ് എന്നാണ്. ആൻഡ് ഓൾസോ ദയയെക്കുറിച്ച് മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അവൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ അവൾ എടുക്കാതെ പോകുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നൊരു കാര്യം. എന്ത് തീരുമാനം നീ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതും അതിനൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആ വലിയ തീരുമാനങ്ങൾ എടുക്കാനാണ് പലരും നമ്മളെ പ്രേരിപ്പിക്കാറുള്ളത്. പക്ഷേ നമ്മളിൽ എത്ര പേരാണ് ശരിക്കും ഒരു നല്ല തീരുമാനമായിട്ട് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്? പലപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാ നല്ലതും നമ്മളിലേക്ക് എന്ന് പറയുന്നൊരു ഒരു ജനറൽ നേച്ചറാണ് നമുക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പം ദയൻ്റെ ക്യാരക്ടർ വളരെയധികം ഡിഫറെൻ്റ് ആണ്. ചില നല്ല തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ആൾ ചെയ്യുന്നത്, ചില നല്ല തീരുമാനങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ വേണ്ട എന്ന് കൂടി ആൾ വെക്കുന്നുണ്ട്. എല്ലാവരിലും കാണുന്ന ഒരു ക്യാരക്ടർ അല്ലത്. എനിക്ക് തോന്നുന്നു ചില കഥാപാത്രങ്ങളെ നമ്മൾ അങ്ങനെ ഒരു ആംഗിളിലൂടെ നോക്കിക്കാണണം. ചില കഥാപാത്രങ്ങളെ എന്ന് മാത്രമല്ല കേട്ടോ, ചില വ്യക്തികളെ കൂടി നമ്മൾ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കിക്കാണണം. അവരെടുത്ത തീരുമാനങ്ങളെക്കാൾ അവരെടുക്കാതെ പോയ, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിട്ട് വേണ്ട എന്ന് മാറ്റി വെച്ചിട്ടുള്ള തീരുമാനങ്ങൾക്കായിരിക്കും കുറെ കൂടി സ്ട്രെങ്ത് ഫീൽ ചെയ്യുക, കുറെ കൂടി പവർ ഉണ്ടായിരിക്കുക. ഇപ്പൊ ഒരു വെറൈറ്റി ഐഡിയ കിട്ടിയില്ലേ? സോ ഇതിനെക്കുറിച്ച് ഒന്ന് കാര്യമായിട്ട് ചിന്തിച്ചോ. കുറച്ച് പാട്ട് വരുന്നുണ്ട്, അതിനുശേഷമാവും ബാക്കി വിശേഷങ്ങൾ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

അങ്ങനൊരു നല്ല പാട്ടൊക്കെ കേട്ട് തിരികെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. എം ടി വാസുദേവൻ നായരുടെ ദയ എന്ന പെൺകുട്ടി എന്ന ചെറിയൊരു പുസ്തകത്തിലൂടെ, ചെറിയൊരു നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇത് കുട്ടികൾക്കായിട്ട് എഴുതിയ ഒരു ചെറിയ പുസ്തകമാണെന്ന്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയ എഴുത്ത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചില പുസ്തകങ്ങൾ, എനിക്കറിയില്ല അത് കാലഘട്ടത്തിന്റെ വ്യത്യാസം കൊണ്ടാണോ അല്ലെങ്കിൽ ആ എഴുത്തുകാരുടെ ഒരു ഗ്രേറ്റ്നെസ് കൊണ്ടാണോ എന്നറിയില്ല, വർഷങ്ങൾ കഴിയും തോറും ചെറിയ കുട്ടികൾക്ക് എഴുതി കൊടുത്ത പുസ്തകമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയ ഉദ്ദേശത്തോടു കൂടി എഴുതിയ പുസ്തകങ്ങളാണെങ്കിൽ പോലും അതിന് പിന്നീട് ഉണ്ടാവുന്ന ഒരു റെലവൻസ് ഉണ്ട്, അത് പറയാൻ പറ്റാത്തതാണ്. ഉദാഹരണത്തിന് ഈ ഒരു പുസ്തകം തന്നെ എടുക്കാം. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം, ദയ ആരെ സ്നേഹിച്ചു അല്ലെങ്കിൽ ആരെ സ്നേഹിച്ച് ആ ഒരു സക്സസ്ഫുൾ എൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഇവിടെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഒരു കഥ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഒരാൾക്ക് എത്രത്തോളം ഉണ്ടാവണം? ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ദയ, ആള് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആള് സാഹചര്യങ്ങളുടെ ഒരു ഫ്ലോയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു ഫ്ലോയ്ക്കനുസരിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്നൊരു ക്യാരക്ടറല്ല. എന്തൊക്കെ തന്നെ സ്ട്രഗിൾസ് ലൈഫിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഏത് വിധേനയും തോൽപ്പിക്കാൻ പറ്റും, അതിനെയൊക്കെ ഒന്ന് ചെറുത്ത് നിർത്താൻ പറ്റും എന്ന് സ്വയമേവ ബോധ്യമുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവള് തന്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, അത് ആലോചിക്കുന്നുണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരുപാട് വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പുസ്തകം വായിച്ചിരിക്കുന്ന ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദയയുടെ ബുദ്ധിയാണ് അവളുടെ ഏറ്റവും വലിയ ശക്തിയെന്ന്. ദയ ഒരു സാധാരണ പെൺകുട്ടിയാണ്, പക്ഷെ ഒരു അസാധാരണമായ പെൺകുട്ടി കൂടിയാണ്. അത് പറയാനുള്ള കാരണം, നിങ്ങൾ ആ കഥയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ചെറിയ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ദയയുടെ ബുദ്ധി ദയയുടെ ശക്തിയായിട്ട് മാറുന്നു എന്നൊക്കെ.

0: ബുക്ക്മാർക്ക്
1: ബുക്ക്മാർക്ക്
0: വിത്ത് ആർജെ നന്ദ.
2: ചില പുസ്തകങ്ങൾ അത് എഴുതുന്ന കാലഘട്ടത്തെക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് നൽകാൻ പറ്റുന്ന മെസ്സേജിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് ജനറേഷൻസിന് നൽകപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറയാനുള്ള റീസൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകം തന്നെയാണ്, എം ടി വാസുദേവൻ നായരുടെ ദയ എന്ന പെൺകുട്ടി. ഈ പുസ്തകം എഴുതാനായിട്ട് എം ടി ഉപയോഗിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1980s. 1980s ഒരു പെൺകുട്ടിയുടെ ധൈര്യത്തെ, അവളുടെ ബുദ്ധിശക്തിയെ, അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ, അവൾ എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അവളെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാക്കി മാറ്റിക്കൊണ്ട് ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര യോജിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണമെന്നില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദയ എന്ന് പറയുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ ദയെ നമ്മൾ വായിക്കുന്ന കാലത്തിനനുസരിച്ച് ആ ഒരു ക്യാരക്ടറിന്റെ അർത്ഥവും മാറുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ ഒരു കഥ വായിക്കുന്ന സമയത്ത് വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ചില സിറ്റുവേഷൻസ് അവളുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ധൈര്യമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവളായിട്ട് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളവളായിട്ട് മാറുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് അല്ലെങ്കിൽ കുറേക്കൂടി വേറൊരു ആംഗിളിൽ ഈ ഒരു കഥയെ നോക്കിക്കാണുന്ന സമയത്ത് അവളുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ അവളുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവൾക്ക് മുന്നിലുണ്ടായിരുന്ന പരിമിതികൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ അവൾ മാറ്റി നിർത്തി, എന്തൊക്കെ തീരുമാനങ്ങൾ, കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ തീരുമാനങ്ങൾ അവൾ എടുത്തു, എന്തൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് പല ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തത്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആ കഥയെ ഇങ്ങനെ ചിന്തിച്ചു നോക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം തോന്നിയേക്കാം, എല്ലാവർക്കും തോന്നണമെന്നില്ല, പക്ഷെ തോന്നിയേക്കാം, ഒരു പെൺകുട്ടി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നത് എന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് നന്ദാ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ കഥ എഴുതപ്പെട്ട കാലവും അതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും ഒക്കെ നോക്കി വായിക്കുമ്പം ദയ എന്ന് പറയുന്നൊരു ക്യാരക്ടറിന്റെ സ്വഭാവത്തിന് കൂടുതൽ വെയിറ്റ് കിട്ടുകയാണ്, കൂടുതലൊരു ഖനം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായർ എഴുതിയിരിക്കുന്ന മറ്റ് ഏതൊരു കഥകളെ പോലെ തന്നെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഒരു ഡെപിക്ഷൻ കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പഴയ കഥയിലെ ഒരു പഴയ കഥാപാത്രമായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. ഇന്നത്തെ പെൺകുട്ടികൾ ഈ ഒരു പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ സ്വതന്ത്രയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ദയ എന്ന് ഈ ഒരു ജനറേഷനിലെ പെൺകുട്ടികൾ പറയും. ഇനി ഒരു അമ്മയാണ് ഈ ഒരു പുസ്തകം വായിക്കുന്നതെങ്കിൽ അവിടെ സ്വന്തം മകളുടെ ധൈര്യത്തെ അവർക്കതിലൂടെ കാണാൻ പറ്റും. ഇനി ഒരു അച്ഛനാണ് ഈ ഒരു പുസ്തകം വായിക്കുന്നതെങ്കിൽ സ്വന്തം മകൾ ഉണ്ടായിരിക്കേണ്ട കഴിവിനെ കുറിച്ച്, അവളുടെ സ്ട്രെങ്തിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവും. അങ്ങനെ ഒരു വായനക്കാരന്റെ യുക്തിക്കനുസരിച്ച്, അയാളുടെ ബോധ്യത്തിനനുസരിച്ചൊക്കെ കംപ്ലീറ്റ്ലി ക്യാരക്ടർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാലവും അല്ലെങ്കിൽ ദേശവും സാഹചര്യങ്ങളും ഓരോരോ വായനയ്ക്കും വ്യത്യാസം നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: You're listening to Qatar's favorite radio, Radio Sunnah 91.7.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. എം ടി വാസുദേവൻ നായരുടെ ദയ എന്ന പെൺകുട്ടി എന്ന ചെറുകഥയിലൂടെ, അല്ലെങ്കിൽ ചെറിയൊരു പുസ്തകത്തിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ ഒരു നോവൽ ഇങ്ങനെ അവസാനിക്കാറായി നിൽക്കുന്ന ഒരു സമയമാണ്. കഥയെക്കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു, എന്തുകൊണ്ട് അവൾ വ്യത്യസ്തയായി നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇതിനോടൊക്കെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പ്രശസ്ത ക്യാമറമാൻ വേണു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിട്ട് ഈ ഒരു എഴുത്ത് പിന്നീട് മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ദയായിട്ട് മാറിയത്, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി മഞ്ജു വാര്യരായിരുന്നു. അതുമാത്രമല്ല, മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ ഈ സിനിമയിലൂടെയാണ് വേണു സാറിന് കിട്ടുന്നത്. ഇതുകൂടാതെ തന്നെ 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 5 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ ദയ എന്ന് പറയുന്ന സിനിമ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട. ഇനി പുസ്തകം വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്കാനും മറക്കണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക്മാർക്കിൽ നിന്നും തൽക്കാലത്തേക്ക് എനിക്കൊരു ബൈ പറയേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബുക്ക്മാർക്കിൽ പുതിയ പുസ്തക വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കേൾക്കുന്നത് വരെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരൊരിക്കൽ കൂടി പറയാണ്, നന്ദയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കീപ് ലിസണിങ് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഹൈ എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സൂപ്പർ ഹിറ്റ്.

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
4: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സുനോ ബോളിവുഡ്, ഹിന്ദി ഹിറ്റ് ഓഫ് ദി അവർ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: സത്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഗുഡ് ഈവനിംഗ് ടു എവറി വൺ. വെൽക്കം യു ആൾ ടു റേഡിയോ സനോ. കേട്ട് കേട്ട് കൂട്ടക്കൂടാൻ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹഫിയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി നമ്മുടെയൊക്കെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് വേറൊരു ആപ്പ്, ഫാസ്റ്റ് ടാഗിന് വേണ്ടിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ. അങ്ങനെ ലിറ്ററലി ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇപ്പോൾ ഒരു അടിപൊളി സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബിൽസ് പേ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ബിൽ പേയ്മെന്റ്സ് ഫീച്ചേഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ഫാസ്ടാഗ്, ഇൻഷുറൻസ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്, ലോൺ റീപേയ്മെന്റ്, അങ്ങനെ 30 കാറ്റഗറീസിലായിട്ട് 22,000+ ബില്ലേഴ്സാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ആപ്ലിക്കേഷൻ മാറി മാറി കയറേണ്ട പണി നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീനിൽ തന്നെ ടോപ്പിൽ കാണുന്ന നമ്മുടെ റുപ്പിയുടെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് പേ ചെയ്യേണ്ട ബിൽ കാറ്റഗറി സെലക്ട് ചെയ്യുക, ബില്ലറിനെ ചൂസ് ചെയ്യുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൺഫേം ചെയ്താൽ വാട്സപ്പ് തന്നെ ബിൽ എമൗണ്ട് ഫെച്ച് ചെയ്ത് നമുക്ക് കാണിക്കും. അതിനുശേഷം എമൗണ്ട് ചെക്ക് ചെയ്ത് പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു അടിപൊളി ഫീച്ചർ കൂടിയിട്ടുണ്ട്, പ്രീവിയസ് പേയ്മെന്റ്സും അപ്കമിംഗ് ബിൽസും വാട്സപ്പിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ബില്ലേഴ്സ് വൺ ടാപ്പ് ആക്സസ് ചെയ്യാനും പറ്റും. മൊത്തത്തിൽ മെസ്സേജ് അയക്കാൻ മാത്രമല്ല വാട്സപ്പ് ഉള്ളത്, പേയ്മെന്റ് ചെയ്യാനും വാട്സപ്പിൽ പറ്റും എന്നാണ് കാണിച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കി ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. തൽക്കാലം വാട്സപ്പിലെ ഈ ഒരു ബിൽ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ടെക് ഷോ, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫിയാണ്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ സിബിഎസ്ഇ ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി,
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel like you're home.
12: Hi, ഞാൻ മാല പാർവതി.
13: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതേ സ്പീഡിൽ അത് ടെക്സ്റ്റായി മാറിയാൽ അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ പുതിയൊരു വോയിസ് ട്രാൻസ്ക്രൈബിന്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫിയാണ്. റീസെന്റ്ലി മെറ്റ കൊണ്ടുവന്ന പുതിയ AI മോഡലാണ് മ്യൂസ് വോയിസ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 70+ ലാംഗ്വേജസ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് എന്നെ പോലെ കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പക്ഷേ ഇടയ്ക്ക് മലയാളം കയറി വരും, പിന്നെ വീണ്ടും ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്നതിനെ പറയുന്നതാണ് കോഡ് സ്വിച്ചിങ്. നമ്മുടെ ഈ ഒരു മ്യൂസിനുണ്ടല്ലോ, ഈ ലാംഗ്വേജ് സ്വിച്ചിങ് ഒക്കെ സെപ്പറേറ്റ് മോഡൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സംഭവ രസമല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കിട്ടും. റെക്കോർഡിംഗ് തീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്പീഡും ആക്യുറസിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വേർഡിനും എത്ര സമയം ലിസൺ ചെയ്യണമെന്ന് AI തന്നെ ഡിസൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം മെറ്റാ മോഡൽ API വഴി ഡെവലപ്പേഴ്സ് അവൈലബിൾ ആണ്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 ഓഡിയോ മിനിറ്റ്സിന് $3 ആണ് ഡോളർ കണക്കിൽ വരുന്നത്. ബേസിക്കലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ഓൾമോസ്റ്റ് റിയൽ ടൈമിൽ തന്നെ എഴുതി തരുന്ന ഒരു AI ആണ് മ്യൂസ് വോയിസ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ ജോയിൻ ചെയ്യും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫീസ് ആണേ.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ഡൗട്ട് ഉണ്ട്, ഇത് AI ആണോ അതോ റിയൽ ആണോ എന്ന്. കാരണം ഏതൊരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു AI മയം നമുക്ക് കാണാറുണ്ട്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ. ഇൻസ്റ്റഗ്രാമില് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുകയാണ്. കാരണം മുന്നേ ഇൻസ്റ്റഗ്രാമില് AI ക്രിയേറ്റർ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണുന്ന സമയത്ത് AI യൂസ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്ന റിയൽ ക്രിയേറ്റർ ആണോ അതോ AI തന്നെ ക്രിയേറ്റ് ചെയ്ത ആളാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇപ്പം ലേബൽ ഒന്ന് മാറ്റാൻ പോവാണ്. AI ക്രിയേറ്ററിൽ നിന്ന് AI ജനറേറ്റഡ് പ്രൊഫൈലിലോട്ട് മാറ്റാൻ പോവാണ്. മീനിങ് ഭയങ്കര സിമ്പിൾ ആണ്. പ്രൊഫൈലിൽ കാണുന്ന പേഴ്സൺ AI ജനറേറ്റഡ് ആണ് എന്ന് യൂസേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പോസ്റ്റ് ആയിക്കോട്ടെ, റീൽസ്, സ്റ്റോറി, എല്ലാത്തിലും ഈ ഒരു ലേബൽ വരും. പ്രൊഫൈലും യൂസർ നെയിമിന്റെ താഴെയും AI ജനറേറ്റഡ് പ്രൊഫൈൽ ബാഡ്ജ് നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും സെയിം ടൈമിൽ തന്നെ അവൈലബിൾ ആയി കഴിഞ്ഞിട്ടില്ല. ഇൻസ്റ്റഗ്രാം ഓഗസ്റ്റ് 31st ആയിരുന്നു ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോൾ ഔട്ട് ഫേസിലാണ്, എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. അപ്പൊ AI ആണോ റിയൽ ആണോ എന്ന് ഇൻസ്റ്റഗ്രാമിൽ അപ്പൊ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നിട്ടില്ലേ? തൽക്കാലം ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hilal Luluvin is Abiba, the Scholars International School in Day, Puthiya Campus, Pravartanam Aarambichirikkunnu. 14 Varshathe Vishwasathode, CBSE Indian Curriculum, Grade 1 Mudal 7 Vare, Morning Batch Admission, Purogamikkunnu. Walk-in Spot Admission, Labhyamana. Kooduthal Vivarangalkku, Vilikku 3020-2525.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 Marry Team ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marry Teamനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marry, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at M4 Marry.com.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മളെ കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
4: അതെന്താ പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
1: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
8: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
9: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
11: ചെന്നൈ ബീറ്റ്സ്.
12: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
13: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

യൂട്യൂബിന് പകരക്കാരനാവാൻ വേണ്ടിയിട്ട്, യൂട്യൂബിന് വെല്ലുവിളി ആവാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ട് ഫീൽ ചെയ്യും. ബിലി ബിലി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. ഇതൊരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാ ഈ ഒരു ആപ്ലിക്കേഷൻ നിൽക്കുന്നത്. കാരണം ഓൾറെഡി ചൈനയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. റീസെന്റ്ലി ഗ്ലോബൽ എക്സ്പാൻഷന്റെ പാർട്ടായിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോണ്ടന്റ് കമ്മ്യൂണിറ്റി കൾച്ചേഴ്സ് എന്നീ ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഇന്ത്യയിൽ റൈറ്റ് നോ ഇത് ഒഫീഷ്യലി ലോഞ്ച് ആയിട്ടില്ല. ഇനി അടുത്തൊരു ചോദ്യം, യൂട്യൂബിന് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വെല്ലുവിളി ആവാൻ പോകുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്നൊരു ആപ്ലിക്കേഷൻ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് 60 ഇന്ത്യൻ റുപ്പി, അതായത് 1000 വ്യൂസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് $0.7 ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 60 to 66 ഇന്ത്യൻ റുപ്പിയിലോട്ടൊക്കെ ആണ് ഈ ഒരു 1000 വ്യൂസിന് അവര് കൊടുക്കാൻ പോകുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊക്കെ ഓൺ ദ വേ തന്നെ ടെക് ടോക്കിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ദാ ഈ ഒരു ബിലിബിലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് സ്കൂട്ട് ആവുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗായ്സ്.

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
0: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: You are listening to

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: happiness frequency. Now available on Vodafone Shuf app. ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ാണ് മോനെ,
0: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: പുണ്യവചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
3: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
4: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സൂപ്പർ ഹീറോ ആണോ?
5: You are listening to Radio Suno 91.7.

സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE. ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE.

കല്ലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Suno, 91.7 FM. Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
1: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: This is

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
6: 3020 2525.
7: Radio Sino 91.7.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
3: 302-0252.
4: You're listening to Radio Sunno.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Suno 91.7 FM.
2: Qatar's favorite radio station.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട അടപ്ര

0: അസോസിയേഷൻ വിത്ത്.
1: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ, വാഴ്വാ വില്ലേജ്, സനായ ആൻഡ് അൽഖോൾ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: This is
0: Radio Suno 91.7 FM,
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് m4mari.com.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: It's time for Top 10.
1: പ്രവാസികളുടെ ഓണാഘോഷ പരിപാടികൾക്ക് ഒരു അവസാനമില്ല എന്ന് പറയാം. ബിക്കോസ് ഈ ഓണം തൊട്ട് അടുത്ത ഓണം വരെ നമുക്ക് പരിപാടികളായിരിക്കും. അപ്പൊ ബാക്ക് ടു ബാക്ക് ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുള്ള ഒരു വീക്കെൻഡ് ആണെന്ന് കരുതുന്നു. എന്തായാലും വീക്കെൻഡ് അടിപൊളിയാവട്ടെ, വൈബ് ആവട്ടെ, കളർ ആവട്ടെ, ദി ടോപ് 10 നമ്മൾ അങ്ങടേക്ക് തുടങ്ങുന്നു. ചിച്ചിയാണ് കൂടെ ഉള്ളത്. ഓഡിയർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ, വെൽക്കം ടു ടോപ് 10. ഇന്നത്തെ ടോപ് 10 തുടങ്ങുന്നത് ഒരു വൈബ് പാട്ട് വെച്ചിട്ടാണ് കേട്ടോ. ധൂമകേതു സിനിമയിലെ പാട്ടാണ്, ചിരഞ്ജീവി എന്നുള്ള പാട്ടാണ്. ശരിക്കും ഈ ഒരു സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ ഞാൻ കാണുന്നത് ഒരു അണ്ടർ വാട്ടർ ഫൈറ്റ് വെച്ചിട്ടുള്ള ഒരു AI ഇമേജാണ്. അവിടുന്നാണ് ഈ ഒരു സിനിമയുടെ അപ്ഡേഷൻസ് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങുന്നത്. ബിക്കോസ് അവിടെ വെച്ച് തന്നെ ഞാൻ ആ ഒരു ലൂപ്പിൽ പെട്ടു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. സജിൻ ഗോപു നിഖിലവുമിലുമാണ് ഈ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും ആഹാ കൊള്ളാലോ. ബിക്കോസ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് രസമായിട്ട് ഫീൽ ചെയ്യുന്നു. അംബാനും പിന്നെ നിഖിലവുമിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഒരു സിനിമയിൽ നിന്ന് അടുത്തൊരു സിനിമയിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഈ ഒരു സിനിമയിൽ എന്താണ് എന്നറിയാനായിട്ട്. അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന കൂട്ടത്തിൽ ദേ ഈ ഒരു മൂവിയിലെ പാട്ട് റിലീസായിട്ടുണ്ട്. ചിരഞ്ജീവി എന്നാണ് പാട്ട്. ആൻഡ് ഒരു വെഡ്ഡിങ് സീനാണ് ഈ ഒരു പാട്ടിലുള്ളത്. സജിൻ ഗോപുവും നിഖിലവുമിലും തമ്മിലുള്ള വെഡ്ഡിംഗ് ആണ്. പക്ഷെ അവസാനം ഈ നമ്മളുടെ അംബാൻ വേറെ ആരെയോ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനി അത് നിഖിലയുടെ ആ ഒരു സിനിമയിലെ കാമുകനാണോ എന്ന് അറിഞ്ഞുകൂടാ. ബാക്കിയൊക്കെ നമുക്ക് സിനിമ കണ്ടാലേ അറിയാൻ പറ്റും. വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അങ്കിത് മേനോനാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. മലയാളി മങ്കീസ് പാടിയ പാട്ടാണ് ദേ നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ വിനായക് ശശികുമാറിന് അറിയാം ഏത് പാട്ട് എങ്ങനെ എഴുതണം, എങ്ങനെ വൈറലാക്കണം എന്നുള്ളത്. യെസ്, ഒരു വൈറലാവുന്ന അല്ലെങ്കിൽ ഒരു വൈറൽ ടു ബി എന്ന് പറയാൻ പറ്റുന്നൊരു പാട്ടാണ് ദേ ഇന്നത്തെ ടോപ് 10-ലെ വെരി ഫസ്റ്റ് ട്രാക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 10.

0: സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹായ്, ഇത് വിജയബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

നമ്മുടെ കുഞ്ഞിക്ക മലയാള ദിനസംബന്ധം ഡി ക്യു ഒരു തിരിച്ചുവരവ് നടത്തി എന്നാണ് എല്ലാവരും പറയുന്നത്. ഐ എം ഗെയിം മൂവി കണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. സോ ഐ എം ഗെയിം മൂവിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസും റെസ്പോൺസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഐ എം ഗെയിമിലെ രണ്ട് പാട്ട് തന്നെയാകാം എന്ന് ഞാനിങ്ങനെ ഓർത്തു. ബിക്കോസ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത, സിനിമാറ്റിക്കലിയും അടിപൊളിയാണ്, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കലിയും സിനിമ ഗംഭീരമാണ്. ഒരു വർഷത്തിന് മുമ്പാണ് ലോക്ക എന്നുള്ള മൂവി റിലീസ് ചെയ്യുന്നത്. ആ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ ജെയ്ക്സ് ബിജു അല്ലെങ്കിലും മലയാളത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസീഷ്യനാണ്, ആളുടെ പാട്ടുകളൊക്കെ ഹിറ്റാവാറുണ്ട്. ഇപ്പോഴും ലോക്കയിൽ ആ ഒരു തനി ലോകമുറക്കാരി എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഐ എം ഗെയിം മൂവിയിലും ഈ പറഞ്ഞ പോലെ ഒരു ജെയ്ക്സ് ബിജുവിൻ മാജിക്ക് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നുള്ള ട്രാക്കാണ്. ബേബി ജീനും സെബാറ്റോമിയും അദ്രി ജോയിൻ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഹൈ സ്റ്റേക്ക് എന്നുള്ള പാട്ട് നമ്മളിതേ അങ്ങനെ കേൾക്കും. ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞ ഒരു ഹോളിവുഡ് മോഡൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഒരു റാപ്പ് അല്ലെങ്കിൽ പോപ്പ് കൾച്ചറിലേക്കൊക്കെ നമ്മളിങ്ങനെ കൊണ്ട് മലയാള സിനിമയെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നൊരു പാട്ടാണ്. ആൻഡ് ബ്രോദോ വിയും ജെയ്ക്സ് ബിജുവും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജെയ്ക്സ് ബ്രോ ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അല്ലെങ്കിലും ആൾ ഒരു അപ്പിയറൻസ് നടത്തിക്കഴിഞ്ഞാൽ പാട്ട് വേറെ ലെവലിലേക്ക് പോകാറുണ്ട്. സോ ഈ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിയേറ്ററുകൾ വൈബാക്കിക്കൊണ്ടിരിക്കുന്ന ദാറ്റ് സിനിമയിലെ കിഡിലൻ രണ്ട് പാട്ടുകൾ, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 9.

0: 5005612563.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

പ്രണയം, ചിരി, തേപ്പ്, ഈ മൂന്ന് വൈബും കൂടെ ചേർന്നൊരു പാട്ടായാലോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഞാൻ ഈ പ്രണയം, ചിരി, തേപ്പ് എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും പാട്ടിൽ അങ്ങനെ അല്ല കേട്ടോ. ലവ്, ലാഫ് ആൻഡ് ബ്രേക്കപ്പ്, ഈ മൂന്ന് വൈബും ഒറ്റ പാട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ജീവയുടെ പാട്ടാണ്. ജീവനെ ഈ പറഞ്ഞ പോലെ തമ്മിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ പല സിനിമകളിലൊക്കെ കാണുമ്പോഴേക്കും ആളുടെ കരിയറിൽ തന്നെ വലിയൊരു ചേഞ്ച് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. ബിക്കോസ് ആൾ ഒരു കരിയർ ഡ്രോപ്പിലേക്ക് പോയിട്ടുണ്ടായി, പിന്നെ അവിടുന്ന് പതിയെ അപ്പ് ചെയ്ത് വന്നു, ഇപ്പോൾ രസമുള്ള കുറച്ച് സിനിമകളൊക്കെ ആശം ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ജീവയുടെ നമ്മൾ ഏറ്റവും പുതുതായിട്ട് കാണാൻ പോകുന്ന സിനിമയാണ് ജോളിയ ഇറുന്ത ഒരുത്തൻ, ജിയോ, JIO എന്നാണ് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ. അവിടെ തന്നെ ഞാൻ ഇന്ന കേട്ടോ, ജിയോ, JIO. ബിക്കോസ് ജിയോ എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയുക, നാട്ടിൽ തന്നെ നമ്മളുടെയൊക്കെ കുറേയധികം ലൈഫിൽ തന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു പേരാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ജിയോ എന്നുള്ള പേരൊരു മൂവിക്ക് വരുമ്പോഴേക്കും ആഹാ, അവിടെ തന്നെ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് കടക്കും. സോ ഈ ഒരു സിനിമയിലെ യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ഒരു യുവൻ ശങ്കർ രാജ പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. രസമുള്ള വൈബുള്ള ഒരു കിടുക്കൻ പാട്ട് ദേ വരുന്നുണ്ട് കേട്ടോ. ടോപ് ടെൻ ആണ് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 7.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർ മാർക്കറ്റ്, ഓൾഡ് പാസ്പോർട്ട് ഓഫീസ്, ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
7: യു ആർ ലിസണിംഗ് ടു
6: Radio Sunoo 91.7.
8: Chennai Beats.
9: Tamil Head of the Hour.
10: In the art of podumakkolanda.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: ശരിക്കും ഈ പേരാണ് ട്രെൻഡിങ്, ഈ പേരാണ് ബ്രാൻഡ്. ഹിപ് ഹോപ്പ് തമിഴ് ബാക്ക് ടു ടോപ് 10. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. ഹിപ് ഹോപ്പ് തമിഴ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ട്രെൻഡ് ഇസ് ഈക്വൽ ടു ഹിപ് ഹോപ്പ് തമിഴ, അങ്ങനെയാണ്. സോ നമുക്കറിയാം, ഹിപ് ഹോപ്പ് തമിഴ എന്ന് പറയുന്നത് ആദ്യം ജീവിയും രണ്ടുപേരും ചേർന്നിട്ട് ചെയ്യുന്ന പാട്ടുകളാണ്. ആൻഡ് ഹിപ് ഹോപ്പ് തമിഴയുടെ ഒരു മൂവി ഉണ്ടായി, മീസയ മുറുക്കെ ഫേസ്റ്റ് പാർട്ട്. 2017 റിലീസ് ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു. ഇതിൽ നമ്മുടെ ഹിപ് ഹോപ്പ് തമിഴിലെ ആദ്യമാണ് ഡയറക്ടർ ആൻഡ് മ്യൂസിക് ആൻഡ് ലീഡ് ഓഫ് ദി മൂവി. അപ്പോൾ ഈ ഒരു സിനിമയിലെ ഒരു പാട്ട് ഓൾറെഡി ട്രെൻഡിങ് ആയിരുന്നു, ഓറ പത്തക്ക് പത്ത് ടട്ടാ. യെസ്, ആൻഡ് ഈ ഒരു സിനിമയിലെ അടുത്തൊരു പാട്ട് ഇങ്ങനെ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. കലയവനി എന്നുള്ളൊരു പാട്ടാണ് മീസിയ മുറുക്ക് സെക്കൻഡ് പാർട്ട് മൂവിയിലെ പാട്ടാണ്. ആൻഡ് ഇതിൻ്റെ ലിറിക്സും ലൈക്ക് കമ്പോസ് ചെയ്തതും പാടിയതും ഒക്കെ ഹിപ് ഹോപ്പ് തമിഴ് തന്നെയാണ്. സത്യപ്രകാശും ദെൻ കൗശികും ഈ ഒരു പാട്ടിൽ ലൈക്ക് കൂടെ പാടിയിട്ടുണ്ട്. ആൻഡ് സെപ്റ്റംബർ 25 മൂവി റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്ക് തിയേറ്ററിൽ കാണാം. എന്തായാലും രസമുള്ള വൈബിളുള്ള ഒരു പാട്ടാണ്. വൈബിൾ ഇൻ ദ സെൻസ് ഭയങ്കര പോസിറ്റീവ് വൈബിളുള്ള ഒരു കല്യാണ വൈബിളൊരു പാട്ട്. ആൻഡ് വിഷ്വലൈസേഷൻ ഒക്കെ കൊള്ളാം. അപ്പോൾ ഈ ഒരു പാട്ട് അങ്ങോട്ട് കേട്ടാലോ ടോപ് 10-ൽ. ചിച്ചാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's time for Top 10.
1: ചില പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ട്രാവൽ മെഷീൻ ആണെന്ന് പറയാം. അതായത് ആ പാട്ട് ഓൾ ഓഫ് എ സഡൻ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പഴയ പല ഓർമ്മകളിലേക്കും പഴയ പല മെമ്മറീസിലേക്കും ഇവന്റിലേക്കൊക്കെ പോയിട്ട് വന്നേക്കാം. ലൈക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഒരു സിനിമയിൽ വന്നാലോ, ആ മൂവിയാണ് രാജാസ് പ്ലേ ലിസ്റ്റ്. ഈ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇതേനി കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു ടോപ് ടെൻ, ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. യെസ്, ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. എൻ്റെ പല ടൈം ആണെങ്കിലും, സ്കൂൾ ടൈം, കോളേജ് ടൈം, പ്ലസ് വൺ പ്ലസ് ടു ടൈം, സൗഹൃദങ്ങൾ, ഇതൊക്കെ ചില പാട്ടുകളുമായിട്ട് കണക്റ്റഡാണ്. ആൻഡ് എൻ്റെ ലൈഫിലെ പല ഹാപ്പി മൊമെൻസും ഇത് പറഞ്ഞ പോലെ ചില പാട്ടുകളുമായിട്ട് കണക്റ്റഡാണ്. ആൻഡ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ ആ ഒരു ടൈമിലേക്ക് പോയിട്ട് വരും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ ചില ആളുകളുടെ ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ആൻഡ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ വേറെ ഏതൊക്കെയോ ഒരു ഫീലിലേക്ക് പോയി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോയിട്ട് കറങ്ങിത്തിരിഞ്ഞ് വരാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും ഈ ഒരു മൂവിയിൽ, രാജാസ് പ്ലേലിസ്റ്റിലെ നമ്മളുടെ നായകൻ. ആളുടെ പ്രത്യേകത, ഇളയരാജ പാട്ടുകൾ എപ്പോൾ കേട്ടാലും ടൈം ട്രാവൽ ചെയ്ത് വേറെ എവിടെയൊക്കെയോ പോയിട്ട് വരും. ഇതാണ് ആ ഒരു സിനിമയുടെ തീമായിട്ട് പറയപ്പെടുന്നത്. ടീസർ കണ്ടുപിടിക്കും, രസമുണ്ട്, ഫീലുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിലെ പാട്ടായാലും അടുത്തത് എഗെയിൻ ഒരു യുവൻ ശങ്കർ രാജ പാട്ടാണ്. ദൈവം നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊഞ്ചി കൊഞ്ചി എന്നുള്ളൊരു പാട്ട്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റുള്ള മൂവിയിലെ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 5.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.5.

ഒരു ഇൻഫ്ലുവൻസർ മോഡിലുള്ള പാട്ട് കേട്ടാലോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഇന്നത്തെ ടോപ് ടെൻ പ്ലേലിസ്റ്റിൽ കുറച്ച് തമിഴ് പാട്ടുകളുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തൊരു തമിഴ് ട്രാക്കാണ് ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ടൈഗേറിയൻസ് ഫ്രം ടെക്സസ് ടൈഗർ എന്നാണ് ഈ ഒരു പാട്ട്. കൊള്ളാം, വൈബാണ്. ആക്ച്വലി ഈ പാട്ടിൻ്റെ പ്ലോട്ട് രസമാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നായകൻ ആളുടെ 5 മില്യൺ ലൈക്ക് ഫോളോവേഴ്സായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു പാട്ടിൻ്റെ തീം. ഭയങ്കര രസമുണ്ട്. ഒരു ഒരു ഒരു തമിഴ് സിനിമ കുത്തുപാട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വൈബുള്ളൊരു പാട്ടാണ്, കിടുക്കൻ ട്രാക്കാണ്. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എല്ലായിടത്തുള്ളത്. എവറി വെയർ നമുക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇപ്പോൾ കാണാൻ പറ്റും. അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് സെലിബ്രേഷൻസും 1 മില്യൺ 2 മില്യൺ അല്ലെങ്കിൽ 100K ഫോളോവേഴ്സൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെലിബ്രേഷൻസൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മളിൽ പലരും അങ്ങനെയുള്ള ഒരു സെലിബ്രേഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്, അത് മറ്റൊരു സത്യം. ബട്ട് സ്റ്റിൽ, സോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ സെലിബ്രേഷൻ ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈബുള്ള രസമുള്ള ഒരു പാട്ടാണ്, ഫണ്ണായിട്ടുള്ള ഒരു പാട്ടാണ്. ടോപ് ടെൻ ആണ് വിത്ത് മേ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ബാക്ക് ടു ടോപ് 10 ചിച്ചുവാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് പാട്ടുകളാണ്, രണ്ട് മലയാളം ട്രാക്സ്. എനിക്ക് തോന്നുന്നു ഇപ്പോ സിനിമകളിൽ ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നുണ്ട്. അതും പ്രത്യേകിച്ച് മലയാള സിനിമയിലായിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ടൈം ട്രാവൽ ഒരു ഒരു കോൺസെപ്റ്റായി മാറുന്നുണ്ട്. തൊട്ടുമ്പോൾ നമ്മൾ ടൈം ട്രാവൽ മൂവിലൊരു പാട്ടാണ് ഇങ്ങനെ കേട്ടത്, രാജാസ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എഗെയിൻ ഒരു ടൈം ട്രാവൽ മൂവിയാണ് ഒറിജിനൽ, പക്ഷെ ഇതിൽ ജി അല്ല കേട്ടോ, ജെ ആണ്, സ്പെല്ലിംഗ് ഒ ആർ ഐ ജെ ഐ എൻ എ എൽ. ഇത് നമ്മുടെ ശ്രീനാഥ് ഭാസിയുടെ മൂവിയാണ്. ബേസിക്കലി സിനിമയിൽ സിനിമ പറയുന്ന ഒരു കഥയാണത്. ടാഗ്ലൈനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ടൈം ട്രാവല് എന്താ പറയുക, ഒരാളെ ഒരു റോങ് ഗൈനെയാണ് ചൂസ് ചെയ്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ടാഗ്ലൈൻ. പക്ഷേ ഇതിൻ്റെ ബാക്കി അർത്ഥതലങ്ങളൊന്നും ഇപ്പോൾ ആലോചിച്ച് പോകണ്ട, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു സിനിമയുടെ ടീസേഴ്സും ബാക്കി ഗ്ലിംസും പാട്ടുകളൊക്കെ ഔട്ടായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പം ഒരു രസമുള്ളൊരു ഒരു ഒരു ഫീലാണ്. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട്, ശ്രീനാഥ് ഭാസി ആക്ച്വലി ഒരു സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷത്തിന് പുറത്ത് കാമുകിക്കും ഫ്രണ്ട്സിനും ട്രീറ്റ് കൊടുക്കുന്നു. യെസ്, മാലേ മല്ലിക്കൊത്ത എന്നുള്ളൊരു പാട്ടാണ്, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഇലക്ട്രോണിക്കലിയുടെ ട്രാക്കാണ്. ആ ഒരു പാട്ട് നമ്മളതേ കേൾക്കും. ആൻഡ് നമ്മളൊരു പാട്ട് കൂടെ കേൾക്കും. എഗെയിൻ ഇന്നത്തെ ടോപ് 10-ൽ ഈ ഒരു പാട്ട്, ഐ എം ഗെയിം മൂവി.

0: മൂന്നാമത്തെ പാട്ടാണ്, തീക്കളി ആരംഭം എന്നുള്ളൊരു പാട്ടാണ്. ഇതിനകത്ത് ഈ ഒരു പാട്ടിൽ ഒന്നിച്ചിരിക്കുന്നത് വേടൻ, അദ്രി ജോയ്, ദെൻ എവുജിൻ, ഇവർ മൂന്നുപേരും കൂടെ ചെയ്തൊരു പാട്ടാണ്. യെസ്, ആ ഒരു പാട്ടും നമ്മളിതേ അങ്ങനെ കേൾക്കും. എഗൈൻ ഒരു ജേക്സ് ബിജോയ് മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈബാണ്, വേറെ ലെവലാണ്, വേറെ ലെവലിൽ കൊണ്ട് സിനിമയെ പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാട്ടുകൾ അങ്ങോട്ട് കേട്ടാലോ, രണ്ട് കിടുക്കൻ മലയാളം പാട്ടുകൾ വിത്ത് മേ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 3.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹലോ, ഞാൻ അനുസിതാര.
4: You're listening to
3: Radio Suno 91.7.
5: ടോപ് ടെൻ ആണ്, ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട്ലൈൻ. വീക്കെൻഡൊക്കെ വൈബായിട്ട് കളറായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വൈബ് പാട്ടോട് കൂടി ടോപ് ടെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. ദി പാരഡൈസ് മൂവി, ഈ ഒരു സിനിമ കുറച്ചധികം നാളുകളായിട്ട് സംസാര വിഷയമാണ്. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയ പാട്ടുകളൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. ആൻഡ് ഇതിലെ നാനിയുടെ ആ ഒരു ലുക്കാണ് ഭയങ്കര ട്രെൻഡിങ് ആയത്. രണ്ട് സൈഡിലും മുടിയൊക്കെ കിട്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്ക്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയിൽ ഒരു പാട്ട് ദീപ് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരാഴ്ച കൊണ്ട് 5 കോടിയിലധികം ആളുകളാണ് ഈ ഒരു പാട്ട് കണ്ടത്. അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള വൈബായിട്ടുള്ളൊരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാനിയും കീർത്തി സുരേഷുമാണ് ഈ ഒരു പാട്ടിൽ നമുക്ക് കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പാട്ട് വൈബാകുമ്പോഴേക്കും ഇപ്പം നമുക്ക് അതിന് പുറകിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേരുകളിൽ ഒന്നാണ് അനിരുദ്ധ്. യെസ്, എഗെയിൻ ഇതൊരു അനിബ്രോ ട്രാക്കാണ്. കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും ഒക്കെ അനിരുദ്ധ് കത്തിച്ചു എന്ന് തന്നെ പറയാം. ബിക്കോസ് ജയിലർ 2 പാട്ട് ദേ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൈം. ആ ഒരു സമയത്ത് ദേ പാരഡൈസിലെ പാട്ടും വരുന്നു. സോ മൊത്തത്തിൽ വൈബാണ്, വേറെ ലെവലാണ്. ആ അനിരുദ്ധ് ട്രാക്കാണ്, അനിബ്രോയുടെ ട്രാക്കാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വൈബ് പാട്ടോട് കൂടി ഇന്നത്തെ ടോപ്പ് 10 നമ്മൾ അങ്ങടേക്ക് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കിന് വീണ്ടും അടുത്ത ആഴ്ച കിടുക്കൻ പ്ലേലിസ്റ്റുമായിട്ട്, കിടുക്കൻ പാട്ടുകളുമായിട്ട് വീക്കെൻഡ് കളറാക്കാൻ, വൈബാക്കാൻ കേട്ടുമുട്ടാം. ചിച്ചുവാണ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത്. ഇന്നലെ നമസ്കാരം, ഇപ്പോ സലാം, കൽക്കേലി ശുക്രിയ, നാളേക്ക് വണക്കം, ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.
0: നമ്പർ 1.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്. സൂര്യനോ സന്ധ്യ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency. Hi,
5: namaskaram. Naan ivanulla thonda appan cherthana. Namada thonda gettarle radio cinema.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
10: യു ആർ ലിസണിംഗ് ടു
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട്.

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളര് തട്ടിയെടുത്തു.

0: കഴിഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that
2: you need. Namaskaram, njan GS Prith. Radio Suno 91.7 ketta ketta kutu.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
2: സലാം ലേ ജാതാ ഹുആ ഉടൻ ഖട്ടോല ഓർ ബീൻ ബജാതി ഹുഇ

റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

വീട്ടിൽ വിഴുങ്ങിയ ചോറ് അത് തിന്ന് മുതുമീ കാട്ടും കുടുംബത്തിൻ പേരിനി കാട്ടും അടിച്ച് ബ്രാൻഡത്ത് മാറ്റി പെണ്ണില്ല ചന്ദനം വിറ്റോ വീടിന്റെ കണ്ടം വിറ്റോ പറക്കും വണ്ടി പിടിച്ചോ പറക്കും വണ്ടി പിടിച്ചോ.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।